എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. എ ഗ്രേറ്റ് മോർണിംഗ് ടു ഓൾ. ലക്ഷ്മണ രേഖ ഒരു നിയന്ത്രണ രേഖയായിരുന്നോ സംരക്ഷണ രേഖയായിരുന്നോ? വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം. മനുഷ്യനെ സംബന്ധിച്ച് ഇവ രണ്ടും ആവശ്യമാണ്. പല കാര്യങ്ങളിലും ഒരു നിയന്ത്രണ രേഖ വരയ്ക്കുമ്പോഴാണ് അതൊരു സുരക്ഷിത വലയം തീർത്ത് സുരക്ഷിത രേഖയായി മാറുന്നത്. സമ്പത്ത്, ബന്ധങ്ങൾ, വാക്ക് സ്വാതന്ത്ര്യം, ഇടപെടലുകൾ, തീരുമാനം, ഇതിലെല്ലാം ഒരു നിയന്ത്രണമുണ്ടാവുക എന്നത് മുഖ്യമാണ്. സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ, ഒരു സ്നേഹബന്ധത്തിലേർപ്പെടുമ്പോൾ, സ്വാതന്ത്ര്യം ആസ്വദിക്കുമ്പോൾ, ഇങ്ങനെ ഏതൊരിടത്തും നിയന്ത്രണ രേഖ സ്വയം സൃഷ്ടിക്കേണ്ടതാണ്. ഇവയിലൊന്നും നിയന്ത്രണം ഇല്ലാതെ വരുമ്പോഴാണ് ഒരുപക്ഷെ അത് ഒരാളുടെ പരാജയ കാരണമായി മാറാറുള്ളത്. മറ്റൊരാൾ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുന്നു. ജീവിത സംബന്ധിയായ എന്തിനും ഒരു നിയന്ത്രണ രേഖ അത്യാവശ്യമല്ലേ? അത് നമ്മെ സുരക്ഷിതരാക്കും. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം കവിതാരയിൽ അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിത ആലപിക്കുന്നു ജ്യോതി. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. തില്ലങ്കേരി നെയ്യമൃതുമഠത്തിലെ നെയ്യമൃതുവ്രതക്കാർ സംസാരിച്ചതിന്റെ 2 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എഡ് സ്കൂൾ. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതം.

0: റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ. ആലപിക്കുന്നത് ജ്യോതി.

അതാണെൻ പ്രപഞ്ചം, ഞങ്ങൾ മർത്യർ കഴിച്ചു കൂട്ടുന്ന രംഗമണ്ഡപം. കേൾക്കുന്നുവോ നീ ഞങ്ങൾ മർത്യർ നടനമാടുന്ന സങ്കടങ്ങൾ തൻ മൗനഗീതങ്ങൾ. നീ പൊഴിയുക നിൻ നയനത്തിൻ നീർക്കണങ്ങൾ പ്രകാശബിന്ദു.

ഇതസ്ഥിമാടം തൊലികരളുന്നു, പൂക്കളെ പിൻവലിക്കുന്ന വേര് പുത്തുനിൽക്കുന്ന മണ്ണു വിഴുങ്ങുന്നു. ഞങ്ങൾ മർത്യർ കഴിച്ചു കൂട്ടുന്ന

തടങ്ങൾ പൊതിച്ചു പന്താടി ഉല്ലസിക്കുന്നു പള്ളി കൊട്ടാരങ്ങൾ അമ്പലങ്ങളും വിണ്ണിന്നു കീഴിൽ കണ്ണുകീറി പൊളിച്ചു വേദത്തിന്റെ കണ്ണടകൾ നൽകുന്ന വിശ്വാസികൾ നീല നേത്രവും കുർപ്പിച്ചു മന്ത്രങ്ങൾ മൂളിടുന്ന കുരിശുകളൊങ്ങുന്നു പള്ളിയെല്ലാം നിറഞ്ഞു വിശ്വാസത്തിൻ വെള്ളമാകെ തിളച്ചു മറിഞ്ഞു ശുദ്ധമാക്കി പണിപ്പുര ജീവിത ശസ്ത്രവേദം തുടർന്നു പലതരം അണിഞ്ഞു ലോഹ വിഷഗ്വര വൃന്ദം അണഞ്ഞു നഴ്സുകൾ കന്യകമാർ ഉണർന്നു ചെയ്തൊരു പാപങ്ങളെല്ലാം മറഞ്ഞമർന്നു പൊമ്മട്ടിൽ ഉയർന്നു പള്ളിക്കുരിശ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ. ആലപിച്ചത് ജ്യോതി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, അത് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത ഒന്നാണ്.
2: ചരിത്രപഥം. ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ജൂൺ 9. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 9 വർഷത്തിലെ 160th ദിനമാണ്. ജൂൺ 9 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1934 വാൾട്ട് ഡിസ്നിയുടെ ഡൊണാൾഡ് ഡക്ക് എന്ന കാർട്ടൂൺ കഥാപാത്രം പുറത്തിറങ്ങി. 1959 ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ആദ്യ മുങ്ങിക്കപ്പൽ USS ജോർജ് വാഷിംഗ്ടൺ പുറത്തിറങ്ങി. നൊബേൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞൻ ഹെൻറി ഹാലഡ്ഡേലിന്റെ ജന്മദിനവും വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് നോവലിസ്റ്റും സാമൂഹിക പരിവർത്തകനുമായിരുന്ന ചാൾസ് ഡിക്കൻസ്, ഇംഗ്ലീഷ് സസ്യശാസ്ത്രജ്ഞയും ഫോട്ടോഗ്രാഫറുമായ അന്ന അറ്റ്കിൻസ്, പൂരക്കളി ആചാര്യനും ഫോക്ലോർ അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവുമായിരുന്ന KC ലക്ഷ്മണൻ, ഇന്ത്യയിലെ പ്രശസ്ത ആധുനിക ചിത്രകാരൻ മക്ബൂൽ ഫിദ ഹുസൈൻ തുടങ്ങിയവരുടെ ചരമദിനവും ജൂൺ 9.
2: ചരിത്രപഥം. ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: ഗാനം ശിവം ശിവകരം ശാന്തം, വരികൾ ഷാജി കരിയിൽ, സംഗീതം ആലാപനം ജോബി ജേക്കബ്.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് June 9, എടവം 26, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള H1B വിസകൾക്ക് ഏകദേശം 95 ലക്ഷം രൂപയോളം വാർഷിക ഫീസ് ഏർപ്പെടുത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. ട്രംപിന്റെ ഉത്തരവിന് US കോൺഗ്രസിന്റെ അനുമതി ലഭിച്ചിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിധി. ഇന്ത്യക്കാരടക്കമുള്ള ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ വിധി. ഒമാൻ തീരത്തുകൂടി 24 ഇന്ത്യൻ നാവികരുമായി പോവുകയായിരുന്ന എണ്ണക്കപ്പലിന് തീപിടിച്ചു. തിങ്കളാഴ്ച പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും പരസ്പരം ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് സംഭവം. കപ്പലിൽ തീപിടുത്തമുണ്ടായെന്നും അതിലെ ഇന്ത്യക്കാരായ 24 ജീവനക്കാർ സുരക്ഷിതരാണെന്നും കേന്ദ്ര തുറമുഖ മന്ത്രാലയ ഡയറക്ടർ ഒബേഷ് കുമാർ ശർമ്മ പറഞ്ഞു. എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. MBBS വിദ്യാർത്ഥികളിൽ നിന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ വാങ്ങിയ 5-ാം വർഷ ഫീസ് തിരികെ വാങ്ങാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശം. അധിക തുക കോളേജുകളിൽ നിന്ന് ഈടാക്കി വിദ്യാർത്ഥികൾക്ക് നൽകണം. 2024 ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ചട്ടങ്ങൾ പ്രകാരം 4.5 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. തുടർന്ന് 1 വർഷം നിർബന്ധിത ഇന്റേൺഷിപ്പും. സ്വകാര്യ കോളേജുകൾ കോഴ്സ് കാലാവധി 5 വർഷമെന്ന് വ്യാഖ്യാനിച്ചാണ് ഹൗസ് അർജൻസി സമയത്ത് വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം തിരിച്ചെടുത്ത B അശോകും N പ്രശാന്തും ഉൾപ്പെടെ 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് വൻ അഴിച്ചുപണി നടത്തി സർക്കാർ. B അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. N പ്രശാന്തിനെ കായികം, യുവജനകാര്യം എന്നീ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമാക്കി. രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ പൂർണ്ണ ചുമതലയും നൽകി. ദിവ്യ എസ് അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറാക്കി. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. രാജു നാരായണസ്വാമിയെ സൈനികക്ഷേമ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി. MG രാജമാണിക്യമാണ് KCB ചെയർമാൻ. NEET UG പുനഃപരീക്ഷയ്ക്ക് വൻ സുരക്ഷാ സന്നാഹങ്ങൾ. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നവരെ ലോക്ഡൌണിൽ പാർപ്പിക്കുന്നതടക്കം കർശന നിയന്ത്രണങ്ങളുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. 12-ാം ക്ലാസ് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഗൾഫിൽ നിന്നുള്ള വിദ്യാർത്ഥി നൽകിയ ഹർജിയിൽ CBSEയുടെ മറുപടി തേടി സുപ്രീംകോടതി. വെള്ളിയാഴ്ചക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. BJPയും RSSഉം രാജ്യത്ത് ജനാധിപത്യം അപകടത്തിലാക്കുകയാണെന്നും ഭിന്നതകളെല്ലാം മറന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ആഹ്വാനം ചെയ്ത് ഇന്ത്യാ സഖ്യം. ഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ തിങ്കളാഴ്ച രാവിലെ ചേർന്ന 23 പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് ഐക്യാഹ്വാനം. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, ജയറാം രമേശ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ മറ്റു കക്ഷി നേതാക്കൾ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി. കോൺഗ്രസിന്റെ നിലപാട് പലപ്പോഴും പ്രതിപക്ഷ ഐക്യത്തിന് ദേശീയതലത്തിൽ വിള്ളൽ വീഴ്ത്തിയതായും ഇനിയുണ്ടാകരുതെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പിണറായി വിജയനെതിരെ രാഹുലും ഖാഡ്ഗെയും പ്രസംഗിച്ചതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി CPM നേതാവ് ജോൺ ബ്രിട്ടാസും രംഗത്തു വന്നു. CPI അംഗം DRajayum ഇക്കാര്യത്തെ പിന്താങ്ങി. പിണറായിയുമായി നല്ല ബന്ധമാണുള്ളതെന്നും ഇത്തരം കാര്യങ്ങളിൽ വേണമെങ്കിൽ പൊതു തീരുമാനമെടുക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തെക്കൻ ഫിലിപ്പൈൻസിനെ ഉലച്ച് തിങ്കളാഴ്ചയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 32 പേർ മരിച്ചു. 134 പേർക്ക് പരിക്കേറ്റു. 22 പേരെ കാണാതായി. ഒട്ടേറെ കെട്ടിടങ്ങളും തകർന്നു. പശ്ചിമേഷ്യ ഒരിക്കൽ കൂടി വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയുയർത്തിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇറാനും ഇസ്രയേലും അവസാനിപ്പിച്ചു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഇരുരാജ്യവും അന്യോന്യം കനത്ത ആക്രമണം നടത്തിയിരുന്നു. April 8 പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ആദ്യമായി നടന്ന ആക്രമണങ്ങൾ തുറന്ന യുദ്ധത്തിലേക്കുള്ള തിരിച്ചുപോക്കായേക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. വിമതപക്ഷ നേതാവായ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ച ബംഗാൾ നിയമസഭാ സ്പീക്കറുടെ തീരുമാനത്തിനെതിരെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് തിങ്കളാഴ്ച കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചു. നിയമസഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 18 ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരവാദം കേൾക്കണമെന്നാണ് ആവശ്യം. അടിയന്തരമായി വിഷയം പരിഗണിച്ച ജസ്റ്റിസ് കൃഷ്ണറാവു 11 വാദം കേൾക്കാൻ നിർദ്ദേശിച്ചു. ബംഗാൾ നിയമസഭാ കക്ഷിയിലെ കലാപത്തിനു പിന്നാലെ പാർലമെന്റിലും തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. വിമത തൃണമൂൽ എംപിമാർ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ഭൂപേന്ദർ യാദവിന്റെ വസതിയിൽ യോഗം ചേർന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ 28 ലോക്സഭാ അംഗങ്ങളിൽ 20 പേർ പങ്കെടുത്തതായാണ് വിവരം. അനധികൃതമായി കുടിയേറിയതെന്ന് സംശയിക്കുന്ന ബംഗ്ലാദേശി പൌരന്മാരെ കൊട്ടാരക്കരയിൽ പിടികൂടി. 3 കുട്ടികൾ ഉൾപ്പെടെ 10 പേരെയാണ് കൊട്ടാരക്കര ലോവർ കരിക്കത്ത് നിന്ന് കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് നൽകിയ വിവരത്തെ തുടർന്നാണ് നടപടി. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറി. ഹൈക്കോടതി ജുഡീഷ്യൽ രജിസ്ട്രാറായിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട പരാതി പരിഗണിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം. ഹർജി അടുത്ത ദിവസം മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. വയനാട്ടിലും കുട്ടികളിൽ ഷിഗല്ല രോഗബാധ. 4.5 വയസ്സുള്ള ആൺകുട്ടിക്കും 5 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 339 കുട്ടികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. ഇതിൽ 59 പേർ വിവിധ ആശുപത്രികളിൽ കിടത്തി ചികിത്സയിലാണ്. 9 കുട്ടികളെ പുതുതായി തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എല്ലാവരും സുൽത്താൻ ബത്തേരി കോളിയാടി മാർ ബസിലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ആരുടെയും സ്ഥിതി ഗുരുതരമല്ല. എക്സാലോജിക് സൊല്യൂഷൻസും DMR തമ്മിൽ നടന്ന പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് അനുകൂലമായി പ്രത്യേക കോടതി ഉത്തരവ്. കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള രേഖകളുടെ പകർപ്പ് ED കൈമാറാൻ കോടതി ഉത്തരവിട്ടു. ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പുള്ളതിനാൽ കണ്ണൂർ, കാസർകോട്, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് 50 ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. KSRTC ബസ്സുകളിലെ സ്ത്രീ സൗജന്യ യാത്ര ഈ മാസം 15 മുതൽ ഓർഡിനറി ബസ്സുകളിൽ ആരംഭിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രായപൂർത്തിയായ അവിവാഹിതർ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധം പുലർത്തിയതുകൊണ്ട് മാത്രം സ്വഭാവദൂഷ്യമായി കാണരുതെന്ന് സുപ്രീംകോടതി. പ്രണയബന്ധം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടുവെന്ന കാരണത്താൽ തെലങ്കാന പോലീസിൽ കോൺസ്റ്റബിൾ നിയമനം നിഷേധിക്കപ്പെട്ടതിനെതിരായ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. ഹർജിക്കാരനെ നിയമനത്തിനായി വീണ്ടും പരിഗണിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദേശത്തു നിന്ന് വരുന്ന യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും കവർച്ച ചെയ്യാൻ പദ്ധതിയിട്ടെത്തിയ സ്ത്രീ ഉൾപ്പെടെയുള്ള 14 പേരെ കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. അപകീർത്തിക്കേസിൽ നടി സുകന്യയ്ക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ Sun TV നെറ്റ്വർക്കിനോട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. വനംകൊള്ളക്കാരൻ വീരപ്പന്റെ വിവാദ അഭിമുഖവുമായി ബന്ധപ്പെട്ട് നൽകിയ മാനനഷ്ട കേസിൽ 30 വർഷത്തിനു ശേഷമാണ് സുകന്യക്കനുകൂലമായ കോടതി വിധി. 2015 വിചാരണ കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ Sun TV നെറ്റ്വർക്ക് ലിമിറ്റഡ് നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് K. കുമരേഷ് ബാബുവിന്റെ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മക്കളെ സ്കൂളിലേക്ക് ബസ് കയറ്റിവിടാൻ പോയ യുവതിയെ കാട്ടാന ചവിട്ടിക്കൊന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവരുടെ മകന് പരിക്കേറ്റു. പിന്നാലെ വന്ന മകൾ തലനാരിഴക്ക് രക്ഷപ്പെട്ടു. ചിന്നക്കനാൽ പഞ്ചായത്തിലെ സൂര്യനെല്ലി സിങ്കുകണ്ടം ചെക്ക് ഡാമിന് സമീപം താമസിക്കുന്ന മാരിയാണ് കൊല്ലപ്പെട്ടത്. കൊട്ടിയൂരിൽ ഭക്തസഹസ്രത്തെ സാക്ഷി നിർത്തി പെരുമാൾക്ക് ഇളനീരഭിഷേകം. ഭക്തരെത്തിച്ച 1000 കണക്കിന് ഇളനീരുകൾ കൊത്തി കൊട്ടിയൂർ പെരുമാളിന് അഭിഷേകം ചെയ്തു. വൈശാഖോത്സവത്തിലെ 2-ാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ച നടന്നു. രേവതി ആരാധന നാളെ നടക്കും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കുടിവെള്ളം എത്തിക്കുന്നത് സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ജല അതോറിറ്റിയുടെ നഗരത്തിലെ നിലവിലെ പ്രധാന പൈപ്പ് ലൈനിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് നേരിട്ട് പുതിയ പൈപ്പ് ലൈൻ വഴി വെള്ളമെത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ജല അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇന്നിംഗ്സിനും 300 റൺസിനും വിജയം. ടെസ്റ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമാണിത്. അരങ്ങേറ്റ മത്സരത്തിൽ 7 വിക്കറ്റ് നേടിയ ഇടങ്കൈ സ്പിന്നർ മാനവ് സുധർ കളിയിലെ താരമായി. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് ജയം. വെസ്റ്റ് ഇൻഡീസ് വനിതകളെ 26 റൺസിന് തോൽപ്പിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
0: 8078-502-836. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. മുയ്യം മനോജ് എഴുതി, എം ജി ശ്രീകുമാർ ഈണം പകർന്ന് ആലപിച്ച ഗാനം പൂങ്കാവനത്തിലൊരു പുലരി.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. അതിർത്തികളിലെ ചരക്കു നീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൌകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ 5 സ്ഥിര ജീവനക്കാരും 3 കരാർ തൊഴിലാളികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന മോദി ഗവൺമെന്റ് ആരംഭിച്ചു. പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് 5,00,000 രൂപ വരെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. ഈ പദ്ധതി അനുസരിച്ച് 44 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വഴി 180,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന ചികിത്സയാണ് നൽകിയത്. 2024 പദ്ധതി വിപുലീകരിച്ചു. 70 വയസ്സിന് മുകളിൽ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരംഭിച്ചു. പ്രാഥമികാരോഗ്യ സംരക്ഷണത്തിന് 186,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ ആരംഭിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ B. അശോകും N. പ്രശാന്തുമടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. B. അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും N. പ്രശാന്തിനെ കായികം യുവജനകാര്യ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. ദിവ്യ S. അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ എം ഡി. എം ജി രാജമാണിക്കും കെ എസ് ഇ ബി ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് എം എൽ എ അധ്യക്ഷനാകും. ജില്ലയിലെ എം പിമാർ, എം എൽ എമാർ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ്, ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശൂർ ചാലക്കുടി താലൂക്കിലെ മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മട്ടത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന മട്ടത്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ എൽ കെ ജി, യു കെ ജി വിഭാഗത്തിന് ഇന്നും നാളെയും കലക്ടർ അവധി നൽകി. മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ പടിഞ്ഞാറ്റശ്ശേരി എൽ പി സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊല്ലത്ത് നിന്ന് നീരജ് ജിലാൽ.
2: മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. മറൈൻ ഇന്ധന പമ്പുകളും ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കടൽ

0: പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നീണ്ടകരയിലും അഴീക്കലും സജ്ജമാക്കിയിട്ടുണ്ട്.
1: ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കെ വി ശരത്ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: നാടകകൃത്തും പ്രക്ഷേപകനും സാംസ്കാരിക പ്രവർത്തനവുമായിരുന്ന തിക്കൊടിയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി കെ വി ശരത്ചന്ദ്രൻ രചിച്ച നാടകത്തിൽ തിക്കൊടിയൻ, ഉറൂബ്, കെ രാഘവൻ എന്നീ മൺമറഞ്ഞ പ്രതിഭാധനന്മാർ കഥാപാത്രങ്ങളായി വന്നു. ഇവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതേപടി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ മൂന്ന് കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബോബി സി മാത്യുവാണ്. തിക്കൊടിയന്റെ മകൾ പുഷ്പയും 12-ഓളം ശബ്ദകലാകാരന്മാരും നാടകത്തിൽ പങ്കാളിയായി. തുടർന്ന് നാടക ചർച്ചയും ഉപഹാര സമർപ്പണവും നടന്നു. കവി PP ശ്രീധരനുണ്ണി ഉപഹാര സമർപ്പണം നടത്തി.
1: UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 വിക്കറ്റിന് 153 റൺസ് എടുത്തു. അടുത്ത മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5-വയസ്സുകാരനും 5-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. അഴീക്കൽ പോർട്ടിന്റെ അധീനതയിലുള്ള കടവുകളിൽ നിന്ന് മണൽവാരുന്നതിനായി കല്യാശ്ശേരി പഞ്ചായത്ത് പരിധിയിൽ സ്വന്തമായി വാടകയ്ക്കോ തോണി, വഞ്ചി, ചീന ഉള്ള വ്യക്തികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 15 വൈകിട്ട് 5 പഞ്ചായത്ത് ഓഫീസിൽ ലഭിക്കണം. ഫോൺ നമ്പർ 0497278818. എം മീഡിയ ആൻഡ് മട്ടന്നൂർ ജയകേരള SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെ അനുമോദിക്കുന്നു. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീശങ്കര വിദ്യാപീഠം, സീൽ ഇന്റർനാഷണൽ സ്കൂൾ, VMM ഇംഗ്ലീഷ് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും മറ്റു വിദ്യാലയങ്ങളിൽ പഠിച്ച മട്ടന്നൂർ നഗരസഭാ പരിധിയിലുള്ളവർക്കുമാണ് അനുമോദനം. രക്ഷിതാക്കൾ ഈ മാസം 18 തീയതിക്ക് മുൻപ് 9495149594 എന്നീ നമ്പറിൽ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി അയക്കണം. ശ്രീനാരായണ കോളേജിൽ 2026-27 വർഷത്തേക്ക് 1st ബിരുദ, ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ സർവകലാശാല ഏകജാലകം വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ശേഷം 11 തീയതിക്കകം കോളേജ് വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.snkollegekannur.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരിട്ടി നഗരസഭാ പരിധിയിലെ ഗുണഭോക്താക്കൾക്ക് തുല്യതാ കോഴ്സുകളിലേക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം. 10th തുല്യതാ കോഴ്സിലേക്ക് 17 പൂർത്തിയായ 7th യോഗ്യതയുള്ളവർക്ക് രജിസ്ട്രേഷൻ നടത്താം. ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിലേക്ക് 22 പൂർത്തിയായി 10th വിജയിച്ചവർക്ക് രജിസ്ട്രേഷൻ നടത്താം. 4th, 7th രജിസ്ട്രേഷനും നടത്തുന്നവർക്ക് തുടർന്ന് പഠിക്കാനും അവസരം നൽകുന്നു. ഫോൺ നമ്പർ 9605635141. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ശ്രീകണ്ഠപുരം, മയ്യിൽ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീ

0: ട്രിക് ഹോസ്റ്റലുകളിലെ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിൽ ട്യൂഷൻ എടുക്കുന്നതിന് താൽക്കാലികമായി ഓണറേറിയം വ്യവസ്ഥയിൽ ട്യൂട്ടർമാരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 12-ന് രാവിലെ 10 മണിക്ക് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കും. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗണിതം, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഹിന്ദി വിഷയങ്ങൾക്കും യു പി വിഭാഗത്തിൽ ഓരോ ക്ലാസ്സിനും ഓരോ ട്യൂട്ടർമാരെയുമാണ് നിയമിക്കുന്നത്. കല്യാശ്ശേരി കെ പി ആർ ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി, സുവോളജി, ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 19-ാം തീയതി രാവിലെ 11 മണിക്ക്. നടുവിൽ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള കെയർ ഗിവർ, കമ്മ്യൂണിറ്റി വനിതാ ഫെസിലിറ്റേറ്റർ, വനിതാ ഫിറ്റ്നസ് സെന്ററിൽ പരിശീലനം നൽകാനായി സർട്ടിഫൈഡ് പരിശീലകർ എന്നീ തസ്തികകളിൽ ഒഴിവുണ്ട്. നടുവിൽ പഞ്ചായത്ത് ഓഫീസിൽ 12-ാം തീയതി പകൽ 11 മണിക്ക് വനിതാ ഫെസിലിറ്റേറ്റർ, 11:30 കെയർ ഗിവർ, 12 മണിക്ക് വനിതാ ഫിറ്റ്നസ് പരിശീലക എന്നിവർക്കായുള്ള അഭിമുഖം നടക്കും. മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ തസ്തികകളിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. ഫോൺ നമ്പർ 0490024715330. മാട്ടൂൽ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യന്റെ താൽക്കാലിക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ. ഫോൺ നമ്പർ 0497284382. മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി സീനിയർ അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 19-ാം തീയതി പകൽ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ. മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ്, ബോട്ടണി, ഫിസിക്സ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 11-ാം തീയതി രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് മേക്കിംഗ് തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യത SSLC, KGTE അല്ലെങ്കിൽ FTGD ഗാർമെന്റ് ലാബിൽ തിയറി, ഒപ്പം പ്രായോഗിക ക്ലാസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം. ഈ മാസം 22-ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷിക്കണം. വിലാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ, PO കിഴുന്ന തൊട്ടട, 670007. ഫോൺ നമ്പർ 0497283590. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: ജനസമക്ഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. മട്ടന്നൂർ വെള്ളിയാംപറമ്പ് പുള്ളിവേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഇന്ന് തന്ത്രി വെള്ളൂരിലെത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തോടനുബന്ധിച്ച് നാളെ രേവതി ആരാധന നടക്കും. രേരോം സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ സെയിന്റ് ആന്റണീസ് ടൗൺ കപ്പേളയിൽ നടക്കുന്ന തിരുനാൾ നൊവേന ചടങ്ങുകൾ ഈ മാസം 13-ാം തീയതി സമാപിക്കും. ഉത്സവ സീസണും സ്കൂൾ പ്രവർത്തനവും ആരംഭിച്ചതോടെ ഇരിട്ടി നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനായി നഗരത്തിൽ ഈ മാസം 15-ാം തീയതി മുതൽ ഗതാഗത പരിഷ്കരണം നടപ്പാക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ

പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: തില്ലങ്കേരി പനക്കാട്ട് നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ദാക്ഷിണ്യ പൂർണമി.
3: എന്റെ പേര് ശ്രീജേഷ് എന്നാണ്, ഞാൻ അധ്യാപകനാണ്. ഞാൻ ഈ സംസ്കൃതത്തിന്റെ അധ്യാപകനായിട്ട് അങ്ങനെ നിൽക്കുന്നു. പിന്നെ നമുക്ക് കുടുംബപരമായ ഒരു ആചരണങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ മറ്റൊരു ഈ സമീപ പ്രദേശത്ത് നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 64 ആൾ ഇവിടെ മഠത്തിലുണ്ട്. ഞാനൊക്കെ വളരെ ചെറിയ ആളാണ്. ഈ മഠത്തിലെ ആചരണങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് മുതിർന്ന ആൾക്കാരുണ്ട്, നിരവധി വർഷങ്ങളോളം. അപ്പോൾ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള നമ്മുടെ ആചരണ രീതികളാണ്. പിന്നെ ഈ മലബാറിൻ്റെ തനതായ സാംസ്കാരിക പൈതൃകമാണ് ഈ ആചരണങ്ങളിലൂടെ ഉള്ളത്. ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഈ വ്രതത്തിൽ ഭക്ഷണം കഴിക്കുന്നതായാലും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹരിത പ്രോട്ടോക്കോളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പാലിക്കുന്നത് ഈ നാര് വിരിക്കുന്നത് അത് നമ്മൾ ഫോറസ്റ്റിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി കൗള് നാര് എന്ന് പറഞ്ഞൊരു നാരുണ്ട്. ആ നാര് പഴയ കാലത്തൊക്കെ കൊടി കെട്ടാൻ ഉപയോഗിക്കും. കൊടി എന്ന് വെച്ചാൽ ഈ വള്ളി, കുരുമുളക് വള്ളി കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നാരാണ്. അപ്പോൾ അത് പ്രകൃതിദത്തമായ ഒരു നാരാണ്. അത് പ്രത്യേക രീതിയിലാണ് അത് ശേഖരിക്കുക. അതിനുശേഷം അത് തീ കൂട്ടിയിട്ട് അത് വാട്ടി പിന്നെ അത് അലക്കി അതിനുശേഷം അത് ഉണക്കി പിന്നെ അത് പൊളിച്ച് പിന്നെ പൊളിച്ചതിന് മുകളിൽ വീണ്ടും പൊളിക്കണം. അങ്ങനെ ഒരു 2-3 പൊളി പൊളിച്ച് അത് ചെറിയ നൈസ് പോലെ നൂലാക്കി മാറ്റും. അതാണ് നമ്മൾ പിരിച്ചിട്ട് ഏകദേശം ഒരു കിണറിനൊക്കെ തൊട്ടിയിൽ വെള്ളം വലിക്കാൻ പറ്റുന്ന ഭാഗത്തിന് വണ്ണത്തിലുള്ള കയറാക്കി മാറ്റും. അതാണ് നമ്മൾ കിണ്ടി കൊണ്ടു പോകുന്നത്. അതിനൊരു കണക്കുണ്ട്, ഇത്ര നീളം വേണമെന്നൊക്കെ ഒരു കണക്കുണ്ട്. അപ്പോൾ അതാണ് നെയ്ക്കിണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ വ്രതം എടുത്തിട്ട് തന്നെ തയ്യാറാക്കിയ വീടുകളിൽ നിന്ന് തയ്യാറാക്കിയ നെയ്യായിരിക്കും നിറയ്ക്കുക. അത് ചെമ്പ് പാത്രത്തിലോ മുരുടയിൽ ഓടിൻ്റെ ഇതിലോ ഭക്തിയാദരപൂർവ്വം നിറച്ച് അതിന് വാഴ ഇല വാട്ടി അതുപോലെ കവുങ്ങിൻ്റെ പാള അതിൻ്റെ മുകളിലത്തെ കൂറ പൊളിച്ച് കളഞ്ഞിട്ട് അത് ഉപയോഗിച്ച് അങ്ങനെയൊക്കെ വളരെ പരമ്പരാഗതമായ രീതിയിലാണ് ഈ നെയ്യ് സമർപ്പണം നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഇതൊരു പ്രത്യേകതയാണ്, ഒരു പ്രകൃതിദത്തമായത്. ഇന്നത്തെ കാലത്തെ സമൂഹത്തിലെ യുവാക്കളെയെല്ലാം വ്യക്തിത്വത്തിലൂടെ അച്ചടക്കത്തിലൂടെയൊക്കെ നിലനിർത്തുന്ന ഘടകങ്ങൾ കൂടിയാണ് ഈ മഠത്തിൽ കുളിച്ചുകൂടി നിൽക്കുക എന്നുള്ളത്. പിന്നെ എല്ലാ വിഭാഗം, ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലെ വ്യത്യസ്ത ജാതി പരമ്പരകളിൽപ്പെട്ട 64 സമുദായങ്ങൾക്കും അവിടെ അവകാശമുണ്ട്. അവർക്കൊക്കെ ഇതേ രീതി തന്നെയാണുള്ളത്. ഇതിലൊക്കെ അവർക്ക് വൈകുന്നേരം പട്ടോല വായനയുണ്ട്. ആ സമയത്ത് ദർശനം ഭഗവാന്റെ സാമീപ്യത്തിലേക്ക് അവരുടെ മനസ്സെത്തിയിട്ട് അവർ തന്നെ ഈശ്വരനായിട്ട് മാറിയിട്ടുള്ള അവസ്ഥയുണ്ട്. നമ്മൾ തെയ്യെന്നൊക്കെ പറയുന്ന ശൈലിയിൽ അവർക്ക് അരുളപ്പാടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വരും. അപ്പോൾ ഇത് വളരെ ഒരു പൈതൃകപരമായിട്ടും പ്രത്യേകതകളും നിറഞ്ഞതാണ്. അപ്പോൾ ഈ 64 ആൾക്കാർക്കും വരുന്ന ഒരു ദൈവിക ശക്തി ഒരേ ശൈലിയിലാണ് ഉണ്ടാവുക. ഈ ദർശനം വന്ന് തുള്ളുന്നത് ഒരേ ശൈലിയായിരിക്കും. ഇപ്പോൾ കാട്ടിലുള്ള കുറിച്ചനായാലും ഗാർഡൻ എന്ന് പറഞ്ഞ ആളായാലും അവരാണ് ഫസ്റ്റ് ആരംഭിക്കുന്നത്. അതിനുശേഷം മണത്തണിയുള്ള 4 വീട്ടുകാർ, ഇളനീർക്കാർ, തീയ സമുദായത്തിലുള്ള ആൾക്കാർ, പിന്നെ നമ്മൾ ഇപ്പം നമ്പ്യാർ സമുദായത്തിലുള്ള ആൾക്കാർ, കുറുപ്പ് അതുപോലെ നായർ സമുദായത്തിലുള്ള ആൾക്കാരാണ് ഈ വ്രതം. അതെല്ലാ നമ്പ്യാർ സമുദായത്തിലുള്ളവർക്കും ഇല്ല. നമ്പ്യാർ സമുദായത്തിലെ ചില വീടുകളിലുള്ളവർക്കാണ് ഈ അവകാശങ്ങളുള്ളത്. അതുപോലെ തന്നെ നായർ സമുദായ കുറുപ്പ് സമുദായത്തിലുള്ളവർക്ക് വളരെ ഭക്തിയാദരപൂർവ്വം ഒരുമിച്ച് കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ഒരു സമൂഹം മുഴുവൻ, മലബാർ പ്രദേശത്തിലുള്ള ആൾക്കാർ മുഴുവൻ. അപ്പോൾ ഇങ്ങനെ ഈ ആചരണങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒന്നാണ് എന്നുള്ള സന്ദേശം കൂടിയാണ്. പിന്നെ പ്രകൃതിയിൽ ലയിച്ച ഒരു ഉത്സവ അന്തരീക്ഷമാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക, ഈശ്വരൻ, പ്രകൃതിയും നമ്മളൊന്നും തമ്മിൽ വ്യത്യാസമില്ല, എല്ലാം ഒന്നാണ് എന്നൊക്കെയുള്ള ആധ്യാത്മിക

തത്വങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. മഴ ഈ സമയത്ത് ഒരു അലങ്കാരമായിട്ടാണ് കൊട്ടിയൂരിലുണ്ടാവുക. മഴ ഉത്സവം എന്നൊക്കെ അതിനെ കവിഹൃദയങ്ങളൊക്കെ ഉള്ളവർ വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ.

ഒരുപാട് ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ളതാണ്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചാൽ വിളിപ്പുറത്തും അതുപോലെ തന്നെ ഫലസിദ്ധി, ജനങ്ങൾ ധാരാളം വഴിപാടുകൾ കൊണ്ടുതരും. ഈ നെയ്യമൃതുകാർക്ക് ഇങ്ങനെ വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഈ ഭക്ഷണം വെച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് ശുദ്ധമായ രീതിയിൽ പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുക. ഈ തയ്യാറാക്കിയ ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിക്കുകയോ കഴിച്ചതിന് ശേഷം ഈ ഭക്ഷണം മുന്നിൽ വെച്ചിട്ടാണ് പ്രാർത്ഥന. അതുപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് മറ്റേ ഇതൊക്കെ ചെയ്യുക. സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടല്ലല്ലോ ചെയ്യുക, പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഭക്ഷണം കഴിച്ചിട്ടാണ്, ഭക്ഷണം കഴിക്കുകയോ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ആചരണങ്ങളാണ് അത് നമ്മുടെ നിയമൃത വ്രതക്കാർക്കും അതെ മറ്റ് കുട്ടീരോത്സവമായി ബന്ധപ്പെട്ടുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കും എല്ലാം ഒരേപോലെ തന്നെയാണ് ഇത്തരം രീതികളൊക്കെ ഉള്ളത്. പക്ഷെ ഇത് നിയമൃത വ്രതം കുറച്ചും കൂടി ചിട്ടയും കർക്കശവും ആയിട്ടുള്ളതാണ്, വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. ധാരാളം ആൾക്കാർ ഇവിടെ വഴിപാടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കാരണവർ പപ്പാട്ടെന്ന് പറഞ്ഞാൽ നിരവധി വർഷക്കാലം നിയമം നടത്തിയ, പിന്നെ അതുപോലെ തന്നെ ഇതിന് മഠത്തിനൊരു കമ്മിറ്റി പോലെയൊക്കെ ഉണ്ടാവും ഇപ്പം ഇന്നത്തെ കാലത്ത്. അത് പക്ഷേ എങ്കിൽ ഈ ആചരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഇതിന് സമ്പൂർണ്ണ അധികാരമൊന്നും ഉണ്ടാവില്ല. അത് മറ്റ് പുറമേ സമൂഹത്തിലുള്ള ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കിയടിപ്പിക്കുക എന്നുള്ളതേ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ഉണ്ടാവും, പക്ഷേ അവർക്കൊന്നും ഈ ആചരണങ്ങളിൽ റോളില്ല. കാരണം ആചരണങ്ങളിൽ കാരണവർ അതിന് താഴെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ക്രമത്തിൽ വരും. പുതുക്കക്കാരല്ലേ പുതിയ ആൾക്കാർ എന്നൊക്കെ രീതിയിൽ പറയും. അവർക്ക് ആ രീതിയിൽ തന്നെ പ്രത്യേകം ചടങ്ങുകളൊക്കെ നിർവഹിക്കാനുണ്ട്. പിന്നെ മണത്തണ ചപ്പാരം, അതുപോലെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്ന റൂട്ടും. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഈ പ്രത്യേക രീതിയിൽ വെക്കുകയും ചെനക്കുകയും ചെയ്യുക. ചെനക്കുക എന്ന് പറഞ്ഞാൽ ഓങ്കാരം മുഴക്കുക എന്നാണ്. അപ്പോൾ എല്ലാ പേരുകളും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നമ്പീശൻ എന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട്, കുട്ടി ഒരു പൂവൊക്കെ എത്തിക്കുന്ന അവരെ പൂവെന്നാണ് പറയുക. അതുപോലെ ശബ്ദം ഉണ്ടാക്കുന്നത് കൊണ്ട് മാരാർ ആൾക്കാരെ ഒച്ച എന്നുള്ള അർത്ഥത്തിൽ ഒച്ചർ എന്നാണ് പറയുക. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഓരോ ആൾക്കാരും. അപ്പം നമ്മളെ എടങ്ങനായിക്കാർ എന്നാണ് പറയുക. എടങ്ങനാഴി എന്ന് പറഞ്ഞാൽ ഒരു നെയ്യിൻ്റെ അളവാണ്, ആ അളവുള്ള പാത്രം ഉപയോഗിക്കുന്നുണ്ട് നെയ്യ്. അപ്പോൾ ഈ നെയ്യ് വാങ്ങി വെക്കുന്നത് കൊണ്ട് തൃക്കുടത്തെ ഹരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്, തൃക്കുടത്തെ സ്വീകരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ നമ്പൂതിരി സമുദായത്തിലെ ഒരു തറവാട്ടിന് തൃക്കടാരി നമ്പൂതിരി എന്ന് പേര് വരെയുണ്ട്. അവരെ തറവാട്ട് പേരാണ് തൃക്കടാരി. ഈ മാലൂര് തൃക്കടാരിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അങ്ങനെ പേരുണ്ടായത്. അവർക്ക് അനുവദിച്ച് പഴയ കാലത്ത് നൽകിയ വയലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തൃക്കടാരി നമ്പൂതിരി വാങ്ങിയിട്ട് മണിത്തറമ്മിൽ വെക്കുക അയ്യ, നമ്മൾ നേരിട്ട് കയ്യിൽ നിന്ന് വാങ്ങുക അയ്യ. അതുപോലെ തന്നെ പാലവന്നൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ വായ്പതി മുറിക്കുക, അത് അതിനും അവകാശമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ നെയ്യ് എന്നാണ്, പാലിലെ ഒന്ന്, ഒന്നാമൻ എന്നാണ് പാലവന്നൻ എന്നുള്ള വാക്കിനർത്ഥം. ഇപ്പോൾ നമ്മളിപ്പോൾ സദ്യയിൽ പ്രഥമൻ എന്ന് പറയാൻ കാരണം ഒന്നാമൻ എന്നുള്ളതായതുകൊണ്ടാണ്. സദ്യയിൽ ഒന്നാം റാങ്ക്കാരനാണ് ഈ പ്രഥമൻ എന്ന് പറയുന്ന ആൾ, അതുകൊണ്ടാണ് പ്രഥമൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ അതുപോലെ പാലോന്നൻ എന്ന് പറഞ്ഞാൽ പാലിലെ ഒന്നാമൻ എന്ന്, നെയ്യ് സ്വീകരിക്കുന്ന, നെയ്യ് അട അർപ്പിക്കുന്ന. അതിനുശേഷം അദ്ദേഹമാണ് പിന്നെ ഈ അഭിഷേകം ചെയ്യുന്ന നമ്പൂതിരിയുടെ കയ്യിൽ, ഉഷക്കാമ്പ്ര നമ്പൂതിരി അല്ലെങ്കിൽ പടിഞ്ഞിട്ട് ആ ലെവലിലുള്ള ആൾക്കാരുടെ കയ്യിലേക്ക്, പ്രധാനപ്പെട്ട തന്ത്രി വര്യൻ്റെ കയ്യിലേക്ക് ഇത് നൽകുക. ഇത് നമ്മുടെ പ്രാർത്ഥനയെല്ലാം സമൂഹത്തിലെ സർവ്വചരാചരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും നന്മയും ശ്രേയസ്സും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും അതുപോലെ ആയുരാരോഗ്യ സൗഖ്യവും സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് ഈ നെയ്യമൃതിൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളാണ് ധാരാളം വരുന്നത്. കാര്യം സാധിക്കേണ്ടത് വരാറുണ്ട്, സാധിച്ചതിന് ശേഷം സന്തോഷത്തോടു കൂടിയുള്ള വഴിപാടും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മഠത്തിലെ പ്രവർത്തനങ്ങളൊക്കെ.

0: തിലങ്കേരി മഠത്തിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ നെയ്യമൃതുകാരി നിൽക്കുന്ന മഠമാണെന്നുള്ളത്. അതുപോലെ തന്നെ ചെറുപ്പക്കാർ, ഇപ്പം ഈ 64 ആളിൽ 40 പേരും യുവാക്കളാണ്, 40-ൽ അധികം പേര് യുവാക്കളാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ചിരക്കുന്ന സമയത്തോ മറ്റു പോകുന്ന സമയത്തൊക്കെ മറ്റു മാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ ഇന്ന് സമൂഹത്തിലെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഈ പോകുന്ന രംഗങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ ചിട്ടയാണ്, ഒരേ രീതിയിലാണ്, എല്ലാ കാര്യത്തിനും ചിട്ടയാണ്. അപ്പം അങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ മലബാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക വൈദ്യം വിളിച്ചു വന്ന ഒരു ഉത്സവ പരിപാടിയിലേക്കാണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും, കൊട്ടിയൂർ പെരുമാളിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വാഗർത്താവിവ സംവൃക്തോ വാഗർത്ത പ്രതിപത്തയേ ജഗതഃ പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കും അർത്ഥവും എന്നപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്ന ഒരു വാക്കിലെ അർത്ഥം ഉണ്ടാവും അല്ലേ. ഏത് പദം എടുത്തു കഴിഞ്ഞാൽ അതിലൊരു അർത്ഥം ഉണ്ടാവും. എന്നതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുകയാണ് ശിവനും പാർവതിയും. വാക്ക് ശിവനാണെങ്കിൽ അതിൽ അർത്ഥമായിട്ട് പാർവതീ ദേവിയുണ്ടാവും എന്ന് പറയുന്ന പോലെ ശിവനും ശക്തിയും. ഇപ്പോൾ ഈ ശക്തിമയം, ശിവശക്തിമയം എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ജീവേശ്വരൻ നമ്മുടെ ഗാനത്തിലൊക്കെ പാടുന്ന പോലെ, ശങ്കര എന്നുള്ള ഗാനത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ, ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും അന്തർലീനമായ ശക്തിയാണ്. കൊട്ടിയൂരിനെ പറ്റിയിട്ട് ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു തരാനുണ്ട്. അതായത് ഈ പശ്ചിമഘട്ട മലനിരകളുടെ സംഗമ ഭൂമിയാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയും. നമ്മൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പ്രതിപാദിച്ച സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രധാന കേന്ദ്രമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആചാരങ്ങളിലൊക്കെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പം ശബരിമലക്ക് പോകുന്നത്, ശബരിമലക്ക് പോകുമ്പം അയ്യപ്പൻ്റെ വാഹനം പുലിയാന്ന് പറയും. അത് ശരിക്കും ജിയോഗ്രാഫിക്കലായിട്ട് അതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം ഈ ടൈഗർ റിസർവ് ഫോറസ്റ്റാണ് അത് എന്ന് പറയുന്ന പോലെ, നമ്മൾ തിരുജട, ശിവൻ്റെ മഹാദേവൻ്റെ തിരുജടയിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നതെന്ന് സങ്കല്പമുണ്ട്. അങ്ങനെ ഗംഗാനദി ഉത്ഭവിക്കുന്ന സങ്കല്പം പോലെ തന്നെയാണ് നമ്മുടെ 3-4 ജില്ലകളിലേക്കുള്ള കുടിവെള്ള സ്രോതസ് ഉത്ഭവിക്കുന്ന സ്ഥലം ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സംഗമ ഭൂമിയായ കൊട്ടിയൂരിൽ നിന്നാണ്. ഈ വനത്തിൽ നിന്ന് അയിലിയാർക്കാവ്, കൊട്ടേരിക്കാവ്, മലമക്കാവ് തുടങ്ങിയ കാവുകളിൽ നിന്ന്, വനത്തിൽ നിന്നും അമ്മയുടെ നെഞ്ചിലെ അമൃതധാര എന്ന പോലെ കിനിഞ്ഞൊഴുകി ഒഴുകുന്ന ഈ നീരുറവകളാണ് ബാവലിപ്പുഴ എന്ന് പറയുന്ന ഗംഗാനദി എന്നുള്ള സങ്കല്പമായിട്ട് മാറി ഒഴുകുന്നത്. ആ നദിക്ക് ഒരു സ്ത്രീ എന്നുള്ള സങ്കല്പമാണ് ഈ നദിക്കൊക്കെ വരിക. സ്ത്രീലിംഗ ശബ്ദത്തിലുമാണ് അറിയപ്പെടുക എല്ലാ ലാംഗ്വേജിലും, സംസ്കൃതത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ നദിക്കൊരു തോഴിയായിട്ടൊരാൾ വരും. തോഴി എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ് കൂട്ട്. അങ്ങനെ തോഴിയായിട്ട് വരുന്ന പുഴയാണ് കൂട്ടുപുഴ. അങ്ങനെയാണ് ആ സ്ഥലത്തിന് പേര്. ആർക്ക് കൂട്ടായിട്ട് പോകുന്ന പുഴയാന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ഗംഗാനദിക്ക് കൂട്ടായിട്ട് പോകുന്ന പുഴയാണ്. ഈ നദിയെ കെട്ടിയാടിക്കുന്നുണ്ട് തെയ്യമായിട്ട് ഈ ബാവലിപ്പുഴയെ. മടത്തിൽ പൂവത്തിൻ കീഴിൽ ഭഗവതി ക്ഷേത്രം എന്നെല്ലാം പറഞ്ഞ സ്ഥലത്ത്, അതുപോലെ ഈ അടുത്ത പ്രദേശങ്ങളിലെല്ലാം തെയ്യമായി കെട്ടിയാടിക്കുന്നുണ്ട്. മണത്തണയിലൊക്കെ പുഴയിൽ ഭഗവതി എന്നാണ് അറിയപ്പെടുക. ഈ പുഴയെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നദീ തീരത്തുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മേള എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെയും പ്രാധാന്യങ്ങൾ വരുന്നത്. കാശിയിലൊക്കെ ഉള്ള പോലെ തന്നെ അന്തരീക്ഷമായിരിക്കും ഇവിടെ. ഇപ്പം കൂടുതലായിട്ട് വസ്ത്രങ്ങൾ ഈ നദികളിൽ ഉപേക്ഷിച്ച് മലിനപ്പെടുത്തുന്നതിൽ ഞങ്ങളെപ്പോലുള്ള ഭക്തന്മാർക്ക് വളരെയധികം സങ്കടമുണ്ട്. കാരണം അവർ ഈ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അവരുടേതായ ഭാഷയിൽ അവർക്ക് ഇത്തരം സന്ദേശങ്ങൾ നിങ്ങളെപ്പോലുള്ളവർക്കും കൈമാറാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നമസ്തേ.
1: തില്ലങ്കേരി പനക്കാട്ട് നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത വ്രതക്കാർ സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം വൈശാഖോത്സവ വിശേഷങ്ങളിൽ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. Muralidharan വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2047 വികസിത ഭാരതം, വ്യാപാര സൌകര്യം, കണക്ടിവിറ്റി, ദേശസുരക്ഷ എന്നീ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാൻ ആകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലൻട്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP Radhakrishnan, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP Nadda ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിനായി 2016 June 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജനസമ്പർക്ക പരിപാടികളും 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda യുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ചരിത്ര നിമിഷമാണിതെന്ന് ശ്രീ നദ്ദ അഭിപ്രായപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഉരുക്കു നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർക്ക് ദാരുണാന്ത്യം, 12 പേർക്ക് പരിക്കേറ്റു. വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 അപകടം. ക്രെയിൻ ഉപയോഗിച്ച് ബക്കറ്റിൽ മാറ്റുകയായിരുന്ന 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഇരുമ്പാണ് ദേഹത്ത് വീണത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ശാശ്വതമായ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും യുഎസ് പ്രസിഡന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി യുഎസ് കോടതി. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $1,00,000 ഫീസായി നിശ്ചയിച്ചത്. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും ഐടി കമ്പനികൾക്കും പുതിയ ഉത്തരവ് ആശ്വാസമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേരും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് യോഗം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി 60 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുമായി അടുത്ത് ഇടപഴകിയവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് നടക്കും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
5: ഇന്ന് അർദ്ധരാത്രി നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്തെ 6,000-ത്തോളം ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരളതീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1,300-ത്തോളം ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രോളിംഗ് ബോട്ടുകൾ നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റാൻ ഫിഷറീസ് അധികൃതർ നിർദ്ദേശം നൽകി. മറൈൻ ഇന്ധന പമ്പുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല.
2: കേരളത്തിൽ IAS തലപ്പത്ത് അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് തിരികെ എത്തിയ ഡോക്ടർ ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. ഏകദേശം 50 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പുതുതായി സൃഷ്ടിച്ച തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് ദിവ്യ എസ് അയ്യരെ നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ഡോക്ടർ രത്തൻ യു കേൽക്കറിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ, PRD, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം എന്നീ വകുപ്പുകളുടെ അധിക ചുമതല കൂടി നൽകി. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 റൺസിന് പരാജയപ്പെടുത്തി. ഹർമൻപ്രീത് നയിച്ച ഇന്ത്യൻ ടീം ആദ്യം ബാറ്റ് ചെയ്ത് 8 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ വെസ്റ്റിൻഡീസിന് 153 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നാളെ ഇന്ത്യ ഇംഗ്ലണ്ടുമായി സന്നാഹ മത്സരം കളിക്കും. ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. ഏക ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് അഫ്ഗാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: വിധിയും.
1: മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ യു പി യു സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ നഗരസഭ വിദ്യാലയങ്ങൾക്ക് ഏർപ്പെടുത്തിയ ശുചിത്വ വിദ്യാലയ പുരസ്കാര ചടങ്ങിന്റെ ശബ്ദലേഖനമാണ് ഇന്ന് റേഡിയോ എട്ട് സ്കൂളിലൂടെ കേൾക്കാൻ പോകുന്നത്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർ ശ്രീ വിഷ്ണുരാജ് ഐ എ എസ്.
2: നിങ്ങൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണോ? അല്ലേ, ഇതെന്താ പരിപാടി എന്നറിയാമോ? അറിയോ, നിങ്ങളുടെ സ്കൂളിന് അവാർഡ് തരുന്ന പരിപാടിയാണ്. നമ്മുടെ ചെയർമാൻ പറഞ്ഞത് കേട്ടിരുന്നോ? ഇല്ല, എല്ലാവരും ഓടി നടക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഓടി നടക്കുന്ന കുട്ടികൾ ഇനിയും പഠിക്കാനായിട്ട് ശനിയാഴ്ച ദിവസവും ക്ലാസ് വയ്ക്കണമെന്നാണ് പറയുന്നത്. ശനിയാഴ്ച ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാ, ഇല്ലെങ്കിൽ വയ്ക്കട്ടെ. ആ, ഇന്നെന്താ ദിവസം പ്രത്യേകത? മരം നട്ടോ നിങ്ങൾ? മരമൊക്കെ നട്ടോ? നിങ്ങൾക്ക് ഇവിടെ വെച്ചൊരു ഞാൻ മിഠായി തന്നു കഴിഞ്ഞാൽ മിഠായി കടലാസ് എന്താ ചെയ്യുക? എവിടെ ഇടും? വേസ്റ്റിലിടും. വീട്ടിൽ വെച്ച് മിഠായി തന്നാൽ എവിടെ ഇടും? എവിടെ ഇടും? ഹരിതകർമ്മസേന വരും കൊണ്ടുപോകും. റോട്ടിൽ വെച്ച് തന്നാലും മിഠായി തന്നാലോ? വീട്ടിൽ കൊണ്ടുപോകും. പക്ഷെ എന്നാലും നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പുറത്ത് എന്താ അത്രയും കടലാസും ഇത്രയും സാധനങ്ങളൊക്കെ എടുക്കുന്നത്? അതെന്താ, നമ്മളെല്ലാവരും കഴിച്ചത് ഒന്ന് ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ റോട്ടിൽ കിടക്കുന്നത്? അപ്പോൾ ആരൊക്കെ അങ്ങനെ ചെയ്യാത്തവരുണ്ടല്ലേ? ഇല്ലേ, നിങ്ങളുടെ വീട്ടിലുണ്ടോ അങ്ങനത്തെ ആൾക്കാർ? അപ്പോൾ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ വീട്ടിലെന്നല്ല, നിങ്ങളുടെ അപ്പുറത്ത് വീട്ടിലുണ്ടാവാൻ പാടില്ല. അതാര് പറഞ്ഞു കൊടുക്കും അവർക്ക്? നിങ്ങൾ പറഞ്ഞു കൊടുക്കോ. ശരി, ഇന്ന് June 5 നമ്മളെല്ലാവരും പരിസ്ഥിതി ആഘോഷിച്ച സമയത്ത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവാണ് നിങ്ങളുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലും വേണ്ടത്. അത് മട്ടന്നൂർ നഗരസഭയുടെ കേന്ദ്രീകരിച്ച് അത് ഉണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ചെയർമാൻ അത് വളരെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഈയൊരു മാറ്റം നമ്മളുടെ കുട്ടികൾക്കിടയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവിടുത്തെ വിദ്യാലയങ്ങളാണ്. നിങ്ങളുടെ ടീച്ചേഴ്സാണ്, നിങ്ങളുടെ ടീച്ചേഴ്സ് ലീഡ് ചെയ്യുന്ന വിദ്യാലയങ്ങളാണ്. ആ വിദ്യാലയങ്ങളുടെ പെർഫോമൻസിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തിട്ട് അതോടൊപ്പം അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കട്ടെ. വിജയികളായവർക്കും ഇതിൽ മുന്നിട്ടിറങ്ങിയവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി എന്നെ ഇവിടെ ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട ചെയർമാൻ മട്ടന്നൂർ നഗരസഭ ശ്രീ എൻ ഷാജിദ് മാഷറെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു.
1: മട്ടന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ എൻ ഷാജിദ് മാഷറിന്റെ അധ്യക്ഷ ഭാഷണത്തിൽ നിന്ന്
3: നഗരസഭയിലെ 22 വിദ്യാലയങ്ങളെയും ചേർത്ത് നിർത്തുന്ന പ്രവർത്തനമാണ് നാളിതുവരെ മട്ടന്നൂർ നഗരസഭ നടത്തിയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ വെച്ച് ഒരു ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടാൻ നമ്മളെ സഹായിച്ചതിൽ നമ്മുടെ നഗരസഭയിലെ വിദ്യാലയങ്ങളുടെ പങ്ക് ചെറുതല്ല. ആ വിദ്യാലയങ്ങളോട് നാം എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ 22 വിദ്യാലയങ്ങളിലും സമയബന്ധിതമായും കൃത്യമായും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മാലിന്യം ഒരു പ്രശ്നമായി മാറാതെ ഈ നഗരസഭയെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ നഗരസഭ നടത്തുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും നല്ല പിന്തുണയാണ് ഇതിനു വേണ്ടി നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്, പരിപാടികൾ പ്ലാൻ ചെയ്തത്. വിദ്യാലയങ്ങൾക്ക് അവാർഡ് നൽകുന്നതിലൂടെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളിൽ ഒരു അവബോധം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. കുട്ടികളിലാണ് നമ്മുടെ പ്രതീക്ഷ. വഴിയിൽ മാലിന്യം വലിച്ചെറിയുന്ന ഒരു തലമുറയെ നേർവഴിയിലേക്ക് നയിക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഇനി വരുന്ന തലമുറ മാലിന്യങ്ങൾ വലിച്ചെറിയാത്ത, മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തലമുറയുണ്ടാവണം. അതാണ് നഗരസഭ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വിദ്യാലയങ്ങളിലൂടെ കുട്ടികളിലൂടെ നമ്മുടെ മാലിന്യ ശുചിത്വ സംസ്കാരം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചത്. മറ്റ് വിദ്യാലയങ്ങൾക്കും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി ഭാവിയിൽ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം. ഹരിത പ്രതിജ്ഞ. എൻ്റെ ജന്മനാടായ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും ശുചിത്വവും കാത്തുസൂക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. മാലിന്യമുക്തവും സുന്ദരവുമായ ഒരു നാളേക്ക് വേണ്ടി ഞാൻ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്

0: വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറക്കുകയും പകരം പരിസ്ഥിതി സൗഹൃദമായ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യും. എൻ്റെ വീട്ടിലും എൻ്റെ വിദ്യാലയത്തിലും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ജൈവമെന്നും അജൈവമെന്നും ഉറവിടത്തിൽ തന്നെ വേർതിരിച്ച് കൃത്യമായി സംസ്കരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. പ്രകൃതിയുടെ മേലുള്ള ആഘാതം പരിമിതപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും കുറക്കാൻ ശ്രമിക്കും. എൻ്റെ വിദ്യാലയ പരിസരവും ക്ലാസ് മുറികളും എപ്പോഴും വൃത്തിയായും ശുചിയായും നിലനിർത്താൻ ഞാൻ മുന്നിട്ടിറങ്ങും. നമ്മുടെ നാടിനെ ശുചിയായി സൂക്ഷിക്കുന്ന ഹരിതകർമ്മസേനയോടും മറ്റ് സംവിധാനങ്ങളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. ചെറിയ തുടക്കങ്ങൾക്ക് വലിയ മാറ്റം കൊണ്ടുവരാനാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ വിദ്യാലയത്തെ ഒരു ഹരിത വിദ്യാലയവും അതുവഴി മാലിന്യമുക്ത കേരളവും സൃഷ്ടിക്കാൻ ഞാൻ എപ്പോഴും പ്രയത്നിക്കും. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ.
1: മട്ടന്നൂർ നഗരസഭാ സെക്രട്ടറി ശ്രീ പി എൻ അനീഷിൻ്റെ സ്വാഗത ഭാഷണത്തിൽ നിന്ന്.
2: നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണ രംഗത്തും ശുചിത്വ രംഗത്തും നിർണായകമായിട്ടുള്ള പല നേട്ടങ്ങളും പല മുന്നേറ്റങ്ങളും നടത്താൻ സാധിച്ച ഒരു നഗരസഭയാണ്. കേവലം 54 കിലോമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ജൈവ മാലിന്യങ്ങളും അതേപോലെ തന്നെ അജൈവ മാലിന്യങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുന്നതിന് നിലവിൽ നമ്മുടെ നഗരസഭയ്ക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് അജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 MCFകൾ, 1 RRF, അതേപോലെ തന്നെ 112 mini MCFകൾ, 196 bottle booths, അതേപോലെ തന്നെ 7 container MCFകൾ, അതേപോലെ തന്നെ വിറ്റ് പേപ്പർ ബോക്സ് എന്ന രീതിയിൽ 9 എണ്ണം, എല്ലാ സ്കൂളിലും പെൻ ബോക്സുകൾ, അതേപോലെ തന്നെ കളക്ടേഴ്സ് സെറ്റ് സ്കൂളിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാ സ്കൂളിലും വിവിധ തരത്തിലുള്ള ബോക്സുകൾ, ഇതെല്ലാം നമ്മൾ അജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നഗരസഭാ പരിധിയിൽ നൽകിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയും എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും നമ്മൾ റിം കമ്പോസ്റ്റ് പോലെയുള്ള എന്തെങ്കിലും ഒരു ഉപാധി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വിൻഡ്രോ കമ്പോസ്റ്റിംഗ് യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ സാനിറ്ററി മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള ഇൻസിനേറ്ററുകളും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് അവർക്ക് സാനിറ്ററി മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി ആക്രി ആപ്പുമായിട്ട് കൈകോർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം നിലവിൽ നമ്മുടെ നഗരസഭയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈയൊരു പശ്ചാത്തലത്തിലാണ് മാലിന്യ സംസ്കരണ ശുചിത്വ മേഖലയിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വിദ്യാലയങ്ങളെ കണ്ടെത്തി പുരസ്കാരം നൽകി ആദരിക്കുന്നതിന് വേണ്ടി നഗരസഭ തീരുമാനിച്ചതും. 2025-26 വർഷത്തിൽ ഏറ്റവും നല്ല രീതിയിൽ മാലിന്യ സംസ്കരണ മേഖലയിൽ, ശുചിത്വ മേഖലയിൽ, അതേപോലെ തന്നെ ഹരിത വിദ്യാലയം എന്ന രീതിയിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കിയ വിദ്യാലയങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ നഗരസഭ ആരോഗ്യ വിഭാഗം അതേപോലെ തന്നെ ശുചിത്വ മിഷൻ്റെ കൗമുഖ്യത്തിൽ ഒരു പരിശോധന നടത്തുകയും അങ്ങനെയാണ് നമ്മൾ ആ വർഷത്തെ മികച്ച വിദ്യാലയങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പുരസ്കാരം കിട്ടിയ വിദ്യാലയങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകുന്നതോടൊപ്പം നമ്മുടെ നഗരസഭയിലെ പോലെ ഗവൺമെൻറ് വിദ്യാലയങ്ങളുണ്ട്, എയ്ഡഡ് ഉണ്ട്, അൺഎയ്ഡ് ഉണ്ട്. നമ്മളൊരു വ്യത്യാസവും വരുത്താതെ എല്ലാ വിദ്യാലയങ്ങളെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പങ്കാളിയാക്കുന്നത്. നഗരസഭയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ ഈ വിദ്യാലയങ്ങളുടെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്, ആ വിദ്യാലയങ്ങളെ ഹരിതാപമാക്കുന്നതിന്, അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി അത് അൺഎയ്ഡഡ് ആയിക്കോട്ടെ, എയ്ഡഡ് ആയിക്കോട്ടെ, നമ്മുടെ വിദ്യാലയങ്ങളായിക്കോട്ടെ, ഒരു വ്യത്യാസമില്ലാത്ത തരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അവാർഡുകളെ പരിഗണിക്കുമ്പോഴും നമ്മൾ അങ്ങനെ ഒരു വ്യത്യാസം കാണിച്ചിട്ടില്ല. എല്ലാ വിദ്യാലയങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു അവാർഡുകളെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ 5 June പരിസ്ഥിതിൻ്റെ തന്നെ ഇത്ര ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ട് വിദ്യാലയങ്ങളെ അനുമോദിക്കാൻ സാധിച്ചതിൽ നഗരസഭയ്ക്ക് സന്തോഷമുണ്ട്.

0: ശ്രീയൻ പ്രസാദ്.
1: സ്നേഹമുള്ളവരെ, നഗരസഭയിലെ 22 സ്കൂളുകളിൽ ശുചിത്വ മിഷന്റെയും നഗരസഭയിലെയും ജീവനക്കാർ നടത്തിയ പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും എൽ പി യു പി വിഭാഗത്തിലും 1, 2, 3 സ്ഥാനങ്ങളിൽ സ്കൂളുകളെ തിരഞ്ഞെടുത്തത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1 സ്ഥാനം ലഭിച്ച് ശുചിത്വ വിദ്യാലയമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. 4000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂളും പരിസരവും വൃത്തിയും ശുചിത്വമുള്ളതുമായി നിലനിർത്തുന്നതിൽ അശ്രാന്തമായ പരിശ്രമമാണ് അവിടുത്തെ മാനേജ്മെൻറ്റും സ്റ്റാഫും വിദ്യാർത്ഥികളും നടത്തി വരുന്നത്. അഭിനന്ദനങ്ങൾ. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2 സ്ഥാനം നേടിയിരിക്കുന്നത് ശ്രീശങ്കര വിദ്യാപീഠം. അഭിനന്ദനങ്ങൾ. എൽ പി യു പി വിഭാഗം സ്കൂളുകളിൽ നിന്ന് 1 സ്ഥാനം നേടിയിരിക്കുന്നത് പഴശ്ശി ഈസ്റ്റ് എൽ പി സ്കൂൾ. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ശുചിത്വത്തിൻ്റെയും മാലിന്യ സംസ്കരണത്തിൻ്റെയും അവബോധം വളർത്തി ഒരു പുതിയ തലമുറയിൽ തന്നെ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പഴശ്ശി ഈസ്റ്റ് എൽ പി സ്കൂളിനാണ് എൽ പി യു പി വിഭാഗത്തിൽ 1 സ്ഥാനം. അഭിനന്ദനങ്ങൾ. എൽ പി യു പി വിഭാഗത്തിൽ 2 സ്ഥാനം നേടിയിരിക്കുന്നത് പൊതുവിദ്യാലയങ്ങൾക്ക് മഹത്തായ മാതൃക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മട്ടന്നൂരിൻ്റെ സ്വന്തം മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെൻറ് യു പി സ്കൂളാണ്. നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കുട്ടികളുടെ മനോഭാവ മാറ്റത്തിലൂടെ പുതിയൊരു തലമുറയിൽ ശുചിത്വത്തിൻ്റെയും മാലിന്യ സംസ്കരണത്തിൻ്റെയും അവബോധം സൃഷ്ടിക്കുന്ന മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെൻറ് യു പി സ്കൂളിന് അഭിനന്ദനങ്ങൾ. എൽ പി യു പി വിഭാഗത്തിൽ 3 സ്ഥാനം ലഭിച്ചിരിക്കുന്നത് അയ്യല്ലൂർ എൽ പി സ്കൂൾ. പുനരുപയോഗത്തിൻ്റെ മാതൃകകൾ കുട്ടികളിൽ പഠിപ്പിച്ച് ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് മാതൃക സൃഷ്ടിക്കുന്ന അയ്യല്ലൂർ എൽ പി സ്കൂളിന് അഭിനന്ദനങ്ങൾ.

0: ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ശ്രീ സുനിൽകുമാർ കെ എം.
1: നമ്മുടെ കഴിഞ്ഞ വർഷം രാജ്യവ്യാപകമായി നടന്ന സ്വച്ഛ സർവേക്ഷൻ എന്ന സർവേയിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ച് സ്വച്ഛ ഷെഹർ അവാർഡ് ലഭ്യമാക്കിയ ഒരു മുനിസിപ്പാലിറ്റിയാണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി. അതുപോലെ തന്നെ അതിലെ ഏറ്റവും പ്രധാന നഗരസഭയുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനം, അതുപോലെ അതിൻ്റെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ്. ഒപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറ, വളർന്നു വരുന്ന തലമുറയിലെല്ലാം തന്നെ കൃത്യമായൊരു ദിശാബോധം നൽകുന്നതിനും മാലിന്യ സംസ്കരണത്തിലും വ്യക്തിജീവിതത്തിലും തന്നെ എല്ലാവിധ നന്മകളും ഉണ്ടാകുന്നതിനും അതുപോലെ മാലിന്യ സംസ്കരണത്തിൽ കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാകുന്നതിനും നടത്തുന്ന പ്രവർത്തനങ്ങളാണ് മട്ടന്നൂർ നഗരസഭ ഏറ്റെടുത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഹരിതസേന ഇക്കോ സെൻസ്

0: സ്കോളർഷിപ്പ് 75 വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാം തന്നെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്ന നഗരസഭയ്ക്ക് ഒരു മികച്ച ഒരു പൊൻതൂവൽ എന്നുള്ള മികച്ച പ്രവർത്തനം എന്നുള്ള രീതിയിൽ എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തുകയും അതിലേറ്റവും മികച്ച സ്കൂളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ ശുചിത്വ മിഷന്റെ ഭാഗമായിട്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്.
1: റിട്ടയർഡ് ക്ലീൻ സിറ്റി മാനേജർ മട്ടന്നൂർ നഗരസഭ ശ്രീ കുഞ്ഞിരാമൻ KK.
2: മട്ടന്നൂർ നഗരസഭയിലെ 22 വിദ്യാലയങ്ങളിലും ശുചിത്വ പരിപാലനത്തിൽ കുട്ടികൾക്ക് മാതൃകാപരമായ ഒട്ടനവധി സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും അതുവഴി എല്ലാ വിദ്യാലയങ്ങളുടെയും മാലിന്യ പരിപാലന രംഗത്തെ മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നഗരസഭാ ഭരണസമിതിയും അതുപോലെ തന്നെ നഗരസഭ ആരോഗ്യ വിഭാഗവും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടത്തി വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷവും നഗരസഭ ശുചിത്വ വിദ്യാലയ പരിശോധന നടത്തുകയും ഏതാനും വിദ്യാലയങ്ങൾക്ക് ശുചിത്വ അവാർഡും അതുപോലെ തന്നെ പാരിതോഷികവും നൽകുകയുണ്ടായി. ഇതൊരു തുടർ പ്രവർത്തനം എന്ന രീതിയിലാണ് 2025-26 വർഷവും നഗരസഭാ പരിധിയിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും ശുചിത്വ പരിപാലനവും അതുപോലെ തന്നെ പൊതുശുചിത്വവും പരിശോധനാ വിധേയമാക്കിയത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എല്ലാ വിദ്യാലയങ്ങളിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇതിനുവേണ്ടി സ്കൂൾ മാനേജർമാരും അതുപോലെ തന്നെ പ്രധാനാധ്യാപകർ ഉൾപ്പെടെയുള്ള അധ്യാപകരും പ്രത്യേകിച്ചും ശുചിത്വ നോഡൽ ഓഫീസർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരും അഹോരാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. കൂടാതെ സന്നദ്ധരായ വിദ്യാർത്ഥികളെയാണ് എല്ലാ വിദ്യാലയങ്ങളും കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതേ രീതിയിലുള്ള പ്രവർത്തനം മാതൃകാപരമായ രീതിയിൽ നടത്തിയതിൽ കൂടിയാണ് ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ സ്വച്ഛ സർവേഷണിൽ ദേശീയതലത്തിൽ 53rd സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി നഗരസഭയെ സഹായിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിലും നമ്മുടെ നഗരസഭയെ മാതൃകാപരമായ രീതിയിൽ മാലിന്യ പരിപാലന രംഗത്ത് നിലനിർത്തുവാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വളർന്നു വരുന്ന തലമുറയിൽ മാലിന്യ പരിപാലന ശീലങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് വലിച്ചെറിയപ്പെടാത്ത മനസ്സുകളുടെ ഉടമകളാക്കി മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെയും സർവോപരി നമ്മുടെ രാജ്യത്തെയും മാലിന്യമുക്തമാക്കി തീർക്കുവാൻ നമുക്കൊത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഇവിടെ സംഘടിപ്പിച്ച ചടങ്ങിനെ എല്ലാവിധ ആശംസകളും.
1: കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ കോർഡിനേറ്റർ ശ്രീമതി അപർണ.
3: നേരത്തെ സാറ് ചോദിച്ചപ്പോ ഇവിടെയുള്ള കുട്ടികൾ പറയുണ്ടായി സ്കൂളിൽ നിന്ന് മിഠായി കഴിച്ചാല് അത് കവറ് ഡസ്റ്റ്ബിന്നിലാണ് ഇടുന്നത് എന്ന്, അതുപോലെ വഴിയിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ അത് വീട്ടിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് വീട്ടിലെ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുമ്പോൾ ആ മാലിന്യവും കൈമാറും എന്നുള്ളത്. അപ്പോൾ വലിച്ചെറിയൽ വളരെ വലിയൊരു ഭീഷണിയായിട്ട് നേരിടുന്ന ഒരു കാലത്ത് ഈ ഒരു ചെറിയ പ്രായത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ഉണ്ടാക്കുന്ന മാലിന്യം എന്ത് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് അറിയാം എന്നുള്ളത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മാലിന്യമുക്തമായിട്ടുള്ള നമ്മുടെ നാടിനു വേണ്ടി, ഈ പരിസ്ഥിതിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്.
1: മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ UPU സ്കൂളിൽ വെച്ച് നടന്ന മട്ടന്നൂർ നഗരസഭ വിദ്യാലയങ്ങൾക്ക് ഏർപ്പെടുത്തിയ ശുചിത്വ വിദ്യാലയ പുരസ്കാര ചടങ്ങിന്റെ ശബ്ദലേഖനമാണ് ഇന്ന് റേഡിയോ 8 സ്കൂളിലൂടെ കൂട്ടുകാർ ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതിഗീതങ്ങളിലേക്ക് സ്വാഗതം. സ്മൃതിഗീതങ്ങളിലെ ആദ്യ ഗാനം അശ്വമേധം എന്ന ചിത്രത്തിലേത്. പാടിയത് ബി വസന്ത. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ മാസ്റ്റർ. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1967 ആണ്.

യേശുദാസ് പാടിയ ഗാനം ചിത്രം പെൺപട. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ആർ കെ ശേഖറാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1975 ആണ്.

എ എം രാജ, പി ലീല എന്നിവർ പാടിയത് ചിത്രം വിശപ്പിൻ്റെ വിളി. രചന അഭയദേവ്, സംഗീതം പി എസ് ദിവാകർ. 1952 ആണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്.

സ്നേഹസീമ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് പി ലീല. രചന അഭയദേവ്, സംഗീതം വി ദക്ഷിണാമൂർത്തി. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1954 ആണ്.

എൽ ആർ ഈശ്വരി പാടിയ ഗാനം ചിത്രം കാട്ടുമല്ലിക. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് ബാബുരാജാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1966 ആണ്.

കമുകര പുരുഷോത്തമൻ, പി ലീല, എ പി കോമള എന്നിവർ പാടിയത്. ചിത്രം സർപ്പക്കാട്. രചന അഭയദേവ്, സംഗീതം എം എസ് ബാബുരാജ്.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
1: ഹലോ നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം പ്രീമിയർ വാട്ടർ വാഷ് കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിങ് സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ് ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു ടു വീലർ ത്രീ വീലർ ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു വി കെയർ കാർ വാഷ് കരേറ്റ അംഗൻവാടി റോഡ് ഉരുവച്ചാൽ പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു ഫോൺ 9207244177
2: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ

സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്മൃതിഗീതങ്ങളിൽ അടുത്ത ഗാനം 1965 പുറത്തിറങ്ങിയ മായാവി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് KP ഉദയഭാനു, എസ് ജാനകി. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയത്.

ശാന്തപി നായർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനിയത്തി. ഗാനരചന തിരുനായിനാർ കുറിച്ചി മാധവൻ നായർ. സംഗീതം ബ്രദർ ലക്ഷ്മണൻ.

ഇണപ്രാവുകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത് വയലാർ രാമവർമ്മയുടെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് സംഗീതം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1965 ആണ്.

യേശുദാസും സി ഒ ആൻഡോവും പാടിയത് ചിത്രം തിരിച്ചടി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ആർ സുദർശനനാണ് സംഗീതം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1968 ആണ്.

അമ്പിളി രാജശേഖർ പടയഗാനം, ചിത്രം ബീന. ബിച്ചുതിരുമലയുടെ വരികൾക്ക് കണ്ണൂർ രാജനാണ് സംഗീതം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1978 ആണ്.

യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം തുലാഭാരം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1968 ആണ്.

0: തിരഞ്ഞെടുക്കും.
1: സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ

0: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, പത്രവിശേഷം. 9:15 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
4: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: നമസ്കാരം. ഇന്ന് June 9, എടവം 26, ചൊവ്വാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള H1B വിസകൾക്ക് ഏകദേശം 95 ലക്ഷം രൂപയോളം വാർഷിക ഫീസ് ഏർപ്പെടുത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി നിയമവിരുദ്ധമെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. ട്രംപിന്റെ ഉത്തരവിന് US കോൺഗ്രസിന്റെ അനുമതി ലഭിച്ചിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിധി. ഇന്ത്യക്കാരടക്കമുള്ള ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ വിധി. ഒമാൻ തീരത്തുകൂടി 24 ഇന്ത്യൻ നാവികരുമായി പോവുകയായിരുന്ന എണ്ണക്കപ്പലിന് തീപിടിച്ചു. തിങ്കളാഴ്ച പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും പരസ്പരം ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് സംഭവം. കപ്പലിൽ തീപിടുത്തമുണ്ടായെന്നും അതിലെ ഇന്ത്യക്കാരായ 24 ജീവനക്കാർ സുരക്ഷിതരാണെന്നും കേന്ദ്ര തുറമുഖ മന്ത്രാലയ ഡയറക്ടർ ഒബേഷ് കുമാർ ശർമ്മ പറഞ്ഞു. എന്നാൽ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. MBBS വിദ്യാർത്ഥികളിൽ നിന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ വാങ്ങിയ 5-ാം വർഷ ഫീസ് തിരികെ വാങ്ങാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ദേശീയ മെഡിക്കൽ

ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. എൻ പ്രശാന്തിനെ കായികം, യുവജനകാര്യം എന്നീ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമാക്കി. രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. തീരദേശ ഷിപ്പിംഗ്, ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ പൂർണ്ണ ചുമതലയും നൽകി. ദിവ്യ എസ് അയ്യരെ തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറാക്കി. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. രാജു നാരായണസ്വാമിയെ സൈനികക്ഷേമ പ്രിൻസിപ്പൽ സെക്രട്ടറിയാക്കി. MG രാജമാണിക്യമാണ് KCB ചെയർമാൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് വൻ സുരക്ഷാ സന്നാഹങ്ങൾ. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നവരെ ലോക്ഡൌണിൽ പാർപ്പിക്കുന്നതടക്കം കർശന നിയന്ത്രണങ്ങളുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. 12ാം ക്ലാസ് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഗൾഫിൽ നിന്നുള്ള വിദ്യാർത്ഥി നൽകിയ ഹർജിയിൽ CBSEയുടെ മറുപടി തേടി സുപ്രീംകോടതി. വെള്ളിയാഴ്ചക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം. BJPയും RSSഉം രാജ്യത്ത് ജനാധിപത്യം അപകടത്തിലാക്കുകയാണെന്നും ഭിന്നതകളെല്ലാം മറന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ആഹ്വാനം ചെയ്ത് ഇന്ത്യാ സഖ്യം. ഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ തിങ്കളാഴ്ച രാവിലെ ചേർന്ന 23 പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് ഐക്യാഹ്വാനം. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, ജയറാം രമേശ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ മറ്റ് കക്ഷി നേതാക്കൾ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി. കോൺഗ്രസിന്റെ നിലപാട് പലപ്പോഴും പ്രതിപക്ഷ ഐക്യത്തിന് ദേശീയതലത്തിൽ വിള്ളൽ വീഴ്ത്തിയതായും ഇനിയുണ്ടാകരുതെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പിണറായി വിജയനെതിരെ രാഹുലും ഖാഡ്ഗെയും പ്രസംഗിച്ചതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി CPM നേതാവ് ജോൺ ബ്രിട്ടാസും രംഗത്തു വന്നു. CPI അംഗം DRajayum ഇക്കാര്യത്തെ പിന്താങ്ങി. പിണറായിയുമായി നല്ല ബന്ധമാണുള്ളതെന്നും ഇത്തരം കാര്യങ്ങളിൽ വേണമെങ്കിൽ പൊതു തീരുമാനമെടുക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തെക്കൻ ഫിലിപ്പൈൻസിന് ഉലച്ച് തിങ്കളാഴ്ചയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 32 പേർ മരിച്ചു. 134 പേർക്ക് പരിക്കേറ്റു. 22 പേരെ കാണാതായി. ഒട്ടേറെ കെട്ടിടങ്ങളും തകർന്നു. പശ്ചിമേഷ്യ ഒരിക്കൽ കൂടി വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്കയുയർത്തിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇറാനും ഇസ്രായേലും അവസാനിപ്പിച്ചു. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഇരുരാജ്യവും അന്യോന്യം കനത്ത ആക്രമണം നടത്തിയിരുന്നു. April 8 പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ആദ്യമായി നടന്ന ആക്രമണങ്ങൾ തുറന്ന യുദ്ധത്തിലേക്കുള്ള തിരിച്ചുപോക്കായേക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. വിമതപക്ഷ നേതാവായ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ച ബംഗാൾ നിയമസഭാ സ്പീക്കറുടെ തീരുമാനത്തിനെതിരെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് തിങ്കളാഴ്ച കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചു. നിയമസഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 18 ആരംഭിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരവാദം കേൾക്കണമെന്നാണ് ആവശ്യം. അടിയന്തരമായി വിഷയം പരിഗണിച്ച ജസ്റ്റിസ് കൃഷ്ണറാവു 11 വാദം കേൾക്കാൻ നിർദ്ദേശിച്ചു. ബംഗാൾ നിയമസഭാ കക്ഷിയിലെ കലാപത്തിനു പിന്നാലെ പാർലമെന്റിലും തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. വിമത തൃണമൂൽ MPമാർ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ ഭൂപേന്ദർ യാദവിന്റെ വസതിയിൽ യോഗം ചേർന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ 28 ലോക്സഭാ അംഗങ്ങളിൽ 20 പേർ പങ്കെടുത്തതായാണ് വിവരം. അനധികൃതമായി കുടിയേറിയതെന്ന് സംശയിക്കുന്ന ബംഗ്ലാദേശി പൌരന്മാരെ കൊട്ടാരക്കരയിൽ പിടികൂടി. 3 കുട്ടികൾ ഉൾപ്പെടെ 10 പേരെയാണ് കൊട്ടാരക്കര ലോവർ കരിക്കത്ത് നിന്ന് കൊട്ടാരക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് നൽകിയ വിവരത്തെ തുടർന്നാണ് നടപടി. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ അനധികൃതമായി പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പിന്മാറി. ഹൈക്കോടതി ജുഡീഷ്യൽ രജിസ്ട്രാറായിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട പരാതി പരിഗണിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം. ഹർജി അടുത്ത ദിവസം മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. വയനാട്ടിലും കുട്ടികളിൽ ഷിഗല്ല രോഗബാധ. 4.5 വയസ്സുള്ള ആൺകുട്ടിക്കും 5 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 339 കുട്ടികൾ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. ഇതിൽ 59 പേർ വിവിധ ആശുപത്രികളിൽ കിടത്തി ചികിത്സയിലാണ്. 9 കുട്ടികളെ പുതുതായി തിങ്കളാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എല്ലാവരും സുൽത്താൻ ബത്തേരി കോളിയാടി മാർ ബസിലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ആരുടെയും സ്ഥിതി ഗുരുതരമല്ല. എക്സാലോജിക് സൊല്യൂഷൻസും DMR തമ്മിൽ നടന്ന പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിന് അനുകൂലമായി പ്രത്യേക കോടതി ഉത്തരവ്. കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ ഭാഗമായുള്ള രേഖകളുടെ പകർപ്പ് ED കൈമാറാൻ കോടതി ഉത്തരവിട്ടു. ചുവപ്പ് ജാഗ്രതാ മുന്നറിയിപ്പുള്ളതിനാൽ കണ്ണൂർ, കാസർകോട്, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അതത് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ

0: ഉൾപ്പെടെയുള്ള കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. KSRTC ബസ്സുകളിലെ സ്ത്രീ സൗജന്യ യാത്ര ഈ മാസം 15 മുതൽ ഓർഡിനറി ബസ്സുകളിൽ ആരംഭിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രായപൂർത്തിയായ അവിവാഹിതർ പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധം പുലർത്തിയതുകൊണ്ട് മാത്രം സ്വഭാവദൂഷ്യമായി കാണരുതെന്ന് സുപ്രീംകോടതി. പ്രണയബന്ധം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടുവെന്ന കാരണത്താൽ തെലങ്കാന പോലീസിൽ കോൺസ്റ്റബിൾ നിയമനം നിഷേധിക്കപ്പെട്ടതിനെതിരായ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. ഹർജിക്കാരനെ നിയമനത്തിനായി വീണ്ടും പരിഗണിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വർണവും പണവും കവർച്ച ചെയ്യാൻ പദ്ധതിയിട്ടെത്തിയ സ്ത്രീ ഉൾപ്പെടെയുള്ള 14 പേരെ കരിപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം. അപകീർത്തിക്കേസിൽ നടി സുകന്യയ്ക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സൺ TV നെറ്റ്വർക്കിനോട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. വനം കൊള്ളക്കാരൻ വീരപ്പന്റെ വിവാദ അഭിമുഖവുമായി ബന്ധപ്പെട്ട് നൽകിയ മാനനഷ്ട കേസിൽ 30 വർഷത്തിന് ശേഷമാണ് സുകന്യക്കനുകൂലമായ കോടതി വിധി. 2015 വിചാരണ കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ സൺ TV നെറ്റ്വർക്ക് ലിമിറ്റഡ് നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് K. കുമരേഷ് ബാബുവിന്റെ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മക്കളെ സ്കൂളിലേക്ക് ബസ് കയറ്റിവിടാൻ പോയ യുവതിയെ കാട്ടാന ചവിട്ടിക്കൊന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവരുടെ മകന് പരിക്കേറ്റു. പിന്നാലെ വന്ന മകൾ തലനാരിഴക്ക് രക്ഷപ്പെട്ടു. ചിന്നക്കനാൽ പഞ്ചായത്തിലെ സൂര്യനെല്ലി സിങ്കുകണ്ടം ചെക്ക് ഡാമിന് സമീപം താമസിക്കുന്ന മാരിയാണ് കൊല്ലപ്പെട്ടത്. കൊട്ടിയൂരിൽ ഭക്തസഹസ്രത്തെ സാക്ഷി നിർത്തി പെരുമാൾക്ക് ഇളനീരഭിഷേകം. ഭക്തരെത്തിച്ച് ആയിരക്കണക്കിന് ഇളനീരുകൾ കൊത്തി കൊട്ടിയൂർ പെരുമാളിന് അഭിഷേകം ചെയ്തു. വൈശാഖോത്സവത്തിലെ രണ്ടാമത്തെ ആരാധനയായ അഷ്ടമി ആരാധനയും തിങ്കളാഴ്ച നടന്നു. രേവതി ആരാധന നാളെ നടക്കും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കുടിവെള്ളമെത്തിക്കുന്നത് സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ജല അതോറിറ്റിയുടെ നഗരത്തിലെ നിലവിലെ പ്രധാന പൈപ്പ് ലൈനിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് നേരിട്ട് പുതിയ പൈപ്പ് ലൈൻ വഴി വെള്ളമെത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ജല അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇന്നിംഗ്സിനും 300 റൺസിനും വിജയം. ടെസ്റ്റിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയമാണിത്. അരങ്ങേറ്റ മത്സരത്തിൽ 7 വിക്കറ്റ് നേടിയ ഇടങ്കൈ സ്പിന്നർ മാനവ് സുധർ കളിയിലെ താരമായി. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് ജയം. വെസ്റ്റിൻഡീസ് വനിതകളെ 26 റൺസിന് തോൽപ്പിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്. എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. 2-വീലർ, 3-വീലർ, 4-വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207-244-177.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174 ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സേവനങ്ങൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പല്ല് നീക്കം ചെയ്യൽ പല്ലിന് കമ്പിയിടൽ കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം കുട്ടികളുടെ ദന്തപരിചരണം സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും മോണരോഗ ചികിത്സ കോസ്മെറ്റിക് മേക്ക് ഓവർ സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ് പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന തുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു ഡെന്റൽ എക്സ്റേ ടൂത്ത് വൈറ്റനിങ് ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ കെ കെ ഡെന്റൽ കെയർ മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: മോൾ ഉറങ്ങിയില്ലേ?
1: ഈ അമ്മയുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് ഉറക്കം വരണില്ല.
2: അല്ലെങ്കിൽ ഇവിടെ പാട്ട് കേട്ട് ആരും ഉറങ്ങാൻ. നളിനി മോൾ ഉറങ്ങണമെങ്കിൽ അച്ഛൻ പാടണല്ലേ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് വായനശാലയിലൂടെ കേൾക്കാം ബിജു വി കെയുടെ നാട്ടുമാങ്ങകൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനം. അവതരണം ബാബുരാജ് അയ്യല്ലൂർ.
2: നോവൽ പുതുമയുടെ കഥയെഴുത്താണ്. സാഹിത്യത്തിൽ നോവൽ എന്ന പുതിയ എഴുത്തുരീതി കൈവന്നതുകൊണ്ടാണ് പുതിയ ഈ ആഖ്യാന രീതിയെ നോവൽ എന്ന പദം ഉപയോഗിച്ച് വിളിക്കുന്നത്. നോവൽ എന്ന വാക്കിൻ്റെ അർത്ഥം പുതിയത് എന്നാണ്. ലോക സാഹിത്യ ചരിത്രത്തിൽ ഏറ്റവും അവസാനം പുറന്നു വീണ സാഹിത്യശാഖ ആയതുകൊണ്ടാണ് ഈ വിഭാഗത്തിന് നോവൽ എന്ന പേര് വരാൻ കാരണം. നോവൽ എഴുത്തിലെ സ്വാതന്ത്ര്യത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. എങ്ങനെയും എഴുതാം, അത് മനുഷ്യരുടെ കഥ തന്നെയാവണമെന്നില്ല, ജീവിതമുണ്ടായിരിക്കണമെന്ന് മാത്രം. ജീവിതത്തിൻ്റെ കടലെ കവിതയ്ക്ക് ഞങ്ങൾക്ക് മഷിപ്പാത്രം എന്ന് നിരീക്ഷിച്ചത് വയലോപ്പള്ളിയാണ്. നോവൽ സംഘടിതമല്ലാതെയും കാലദേശ പൊരുത്തമില്ലാതെയും എഴുതാം. അപ്പോഴാണത് ഭ്രാന്തനാശാരി കൂട്ടിയ പത്തായം പോലെ ആവുന്നത്. ആത്മസംഘർഷത്തിൽ പെട്ടുവീഴുന്ന മനുഷ്യാത്മാക്കളുടെ കഥയാണ് മിക്കവാറും നോവലുകളിലും കാണുന്നത്. ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിത പരിതോസ്ഥകളുടെ ലിഖിത രൂപമാവുകയാണ് നോവൽ ചെയ്യുന്നത്. ഒറ്റ മനുഷ്യൻ്റെ ലോകനിർമ്മിതിയുടെ കഥയാണ് ഡാനിയൽ ഡിഫോയുടെ റോബിൻസൺ ക്രൂസോ. അങ്ങനെയും നോവൽ രചന സാധ്യമാണ്. പക്ഷേ ഇവിടെ നോവലിൻ്റെ പരമ്പരാഗത കൈവഴികളിലൂടെ തന്നെയാണ് ശ്രീ ബിജു വി കെ നാട്ടുമാങ്ങകളുമായി സഞ്ചരിക്കുന്നത്. നാട്ടുമാങ്ങയുടെ രുചിയും മണവും നാട്ടുമാവിൻ്റെ തണലും തണുപ്പും അനുഭവിച്ചവരായിരിക്കും മിക്കവാറും ആളുകൾ. അവരോടാണ് ബിജു മനസ്സ് തുറക്കുന്നത്. നാട്ടുമാങ്ങ പെറുക്കിയെടുത്ത് മാവിൻ്റെ അച്ഛനോട് മാങ്ങ തരാൻ ആവശ്യപ്പെട്ട് മാവിൻ്റെ തടിയിൽ തൂപ്പു തല്ലി നടന്നിരുന്ന ബാല്യമുണ്ടായിരുന്നു എനിക്കും നിങ്ങൾക്കും. നോവലിസ്റ്റ് ജീവിക്കുന്ന മുടക്കോഴിയും തില്ലങ്കേരിയും മട്ടന്നൂരും പഴശ്ശിയും തന്നെയാണ് കഥയുടെ ഭൂമിക. കാടിനോടും പ്രകൃതി ദുരന്തങ്ങളോടും പ്രകൃതി ശക്തികളോടും ഇരട്ടിനോടും പൊരുതിക്കയറിയ മലയോര ജീവിതങ്ങളുടെ അതിജീവന പോരാട്ടത്തിൻ്റെ കഥയാണിത്. ഒരു മികച്ച വായനക്കാരനായി അറിയപ്പെടുന്ന ബിജുവിൻ്റെ ആദ്യത്തെ നോവലാണിതെന്ന് പറയാൻ പറ്റാത്ത വിധം ആദ്യ നോവലിൽ അത്ഭുതങ്ങൾ കാഴ്ചവെച്ചിരിക്കുകയാണ് ബിജു. മൂത്തു പഴുത്ത ശേഷമാണ് നാട്ടുമാങ്ങകളുടെ മാധുര്യം നുണയാൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. കൊറോണ കാലത്ത് രംഗത്തെത്തിയ കുറേ പുതിയ എഴുത്തുകാരുണ്ടായിരുന്നു. പലരും ഇന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു. ഇവിടെയാണ് അവധാനതയോടെ ബിജുവിൻ്റെ രംഗപ്രവേശം. കയ്യിൽ നിറയെ മൂത്തുപഴുത്ത നാട്ടുമാങ്ങകളുമായി. ഒരു ദേശത്തിൻ്റെ കഥ തന്നെയാണിത്. അതിൻ്റെ ചരിത്രവും പശ്ചാത്തലവും കണ്ണീരും കിനാവും പ്രണയവുമാണ് ഇതിവൃത്തം. അവതാരിക എഴുതിയ നോവലിസ്റ്റ് രാജശ്രീ അടയാളപ്പെടുത്തിയതുപോലെ നിർണായക സന്ദർഭങ്ങളിൽ യുദ്ധവിദ്യകൾ മറന്നുപോകുന്നവരാണ് ബഹുഭൂരിപക്ഷം മനുഷ്യരുമെന്ന് നോവലിസ്റ്റ് അടിവരയിടുന്നുണ്ട്. ജീവിതത്തിൽ തോറ്റുപോയവരുടെ ചരിത്രം കൂടിയാണ് ചരിത്രം. തലകുനിച്ച് നടന്നകലുന്ന നായകനെയാണ് നോവലിലുടനീളം നമുക്ക് കാണാനാവുന്നത്. പലരും ജയിച്ചു നിൽക്കുന്നത് പരാജിതൻ്റെ ചുമരിലാണ്. വിക്ടറി സ്റ്റാൻഡാണത്. ഹിറ്റ്ലറും മുസോളിനിയും നെപ്പോളിയനും അലക്സാണ്ടറും വിജയിച്ചതായി നാം വായിക്കുന്നത് തോറ്റുപോയവർ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് 100 മീറ്റർ ഓട്ടത്തിൽ ജയിച്ചവൻ തൻ്റെ കൂടെ ഓടിയവനോടും കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രശസ്ത നിരൂപകൻ എം എൻ വിജയൻ മാഷ് നിരീക്ഷിച്ചത്. അത്തരത്തിൽ നഷ്ടപ്പെട്ടവൻ്റെ ജീവിതഗാഥയാണ് നാട്ടുമാങ്ങകൾ. പ്രണയത്തെ നാട്ടുജീവിതത്തിൻ്റെ നാഡീവ്യവസ്ഥയുമായി അതിസൂക്ഷ്മമായി വിളക്കിച്ചേർത്ത അനുപമ സുന്ദരമായ നോവലാണിത്. പ്രണയനഷ്ടങ്ങളുടെ എരിതീയിൽ വെന്തുരുകുന്ന സുധിയും കരുണയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. ഒരു 50 വർഷങ്ങൾക്കപ്പുറമുള്ള നാട്ടുജീവിതത്തിൻ്റെ തുടിപ്പുകളും പിടപ്പുകളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്ന ജനകീയ വിപ്ലവ മുന്നണിയുടെ ജനമനസ്സുകളിൽ വേരുപിടിപ്പിച്ച ആദ്യകാല നേതാക്കളുടെ ജീവിതചിത്രവും ഇവിടെ നമുക്ക് വെളിപ്പെടുന്നു. പാർട്ടിയാണ് ജീവിതമെന്നും ജീവിതമാണ് പാർട്ടിയെന്നും കരുതി ഇന്നും ജീവിക്കുന്ന അനേകരുടെ കഥ കൂടിയാണിത്. പ്രതികൂല ജീവിത സാഹചര്യങ്ങളോട് ഏറ്റുമുട്ടി പരിക്കു പറ്റിയിട്ടും പാർട്ടിയെ ജീവശ്വാസമായി കാണുന്ന പ്രഭാകരേട്ടൻ്റെ ദുരന്ത മരണം വായനക്കാരെ പിന്തുടരുന്നതാണ്. സുഖമോ ദേവി എന്ന ചിത്രത്തിൽ ലാലിൻ്റെ കഥാപാത്രം മരിച്ച ശേഷമുള്ള മ്ലാനതയും ശൂന്യതയുമാണ് നമുക്ക് പിന്നീട് അനുഭവപ്പെടുന്നത്. അത്രയ്ക്കും മിഴിവുണ്ട് ആ കഥാപാത്ര രൂപീകരണത്തിന്. ആദ്യ കഥയിൽ തന്നെ ഇത്രയധികം കൈത്തഴക്കവും രചനാപടുത്തവും അദ്വിതീയം തന്നെ. നോവലിലെ ഭാഷയുടെ സൗന്ദര്യവും അതിൻ്റെ പ്രയോഗവും എടുത്തു പറയേണ്ടതാണ്. ഓരോ വാക്കും നമ്മെ പുറകിലേക്ക് നടത്തിക്കും. പൂർവികരുടെ വിണ്ടകാലടികളിലെ ഉപ്പും വിയർപ്പും അനുഭവിപ്പിക്കും. 28 അധ്യായങ്ങളിലായി കഥ അനുക്രമമായി വികസിച്ച് മാനവ സ്നേഹത്തിൻ്റെ പതാകയും ഉയർത്തിപ്പിടിച്ച് മുന്നിൽ നടക്കുന്നുണ്ട്. ചില ഉപമകളും പ്രയോഗങ്ങളും പ്രസ്താവനകളും നമ്മളെ വല്ലാതെ പിടിച്ചിരുത്തി ചിന്തിപ്പിക്കും. മുത്താച്ചിമാരുടെ പല്ലുകൾ പോലെ പഴകിത്തഴഞ്ഞുപോയ വാക്കുകളും ജീവിത നന്മകളും ഉൾക്കാഴ്ചയുടെ കനമുള്ള മുറം കൊണ്ട് ചീറിയെടുക്കുന്നുണ്ട് ബിജു. ഉമിത്തൂളികൾ ചിതറി പുറത്തു പോകുന്നതും നന്മയുടെ നൽവിത്തുകൾ മുറയിറമ്പിൽ വന്നു നിൽക്കുന്നതും മനോഹരമായ നയനാനുഭവങ്ങളാണ്. കാലഹരണത്തിൻ്റെ പടവുകൾ ഇറങ്ങിക്കഴിഞ്ഞ ചില നാടൻ പ്രയോഗങ്ങൾ ഈ നോവലിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇതോടൊപ്പം പുതിയ എഴുത്തിൻ്റെ സാഹിത്യഭംഗിയും നോവലിൽ ഉടനീളം കാണുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഈ എഴുത്ത് നിങ്ങളുടേതും കൂടിയാണെന്ന് ആത്മവിശ്വാസത്തോടെ ആമുഖത്തിൽ ബിജുവിന് പറയാനാവുന്നത്. നമ്മുടെ പ്രദേശത്തിൻ്റെ, പ്രത്യേകിച്ച് തില്ലങ്കേരിയുടെയും പഴശ്ശിയുടെയും വിപ്ലവച്ചോപ്പിൻ്റെ പിന്നിലെന്തെന്ന് ബിജു അന്വേഷിക്കുന്നുണ്ട്. അതിൽ MSPക്കാരും കോൺഗ്രസ് ഗുണ്ടകളും ചാത്തുകുരുക്കളും വിയനന്ദനും സിയനന്ദനും കടന്നു വരുന്നുണ്ട്. സഖാക്കളെ തേടി വീടുകളിലെത്തിയ MSPക്കാരോട് കല്യാണി അമ്മയുടെ ഒരു വർത്തമാനമുണ്ട്. കമ്മ്യൂണിസം അരച്ചു കുടിച്ച നായ്ക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ MSPക്കാർ സ്ത്രീകളെ ചൂരൽ വടി കൊണ്ടടിക്കുമ്പോൾ വിളിക്കാൻ പറ്റിയതിൽ ഏറ്റവും മുന്തിയ ചീത്തവാക്കുപയോഗിച്ച് കല്യാണിയമ്മ പൊട്ടിത്തെറിക്കുന്നതിനെ ചലം നിറഞ്ഞ കുരു പൊട്ടുന്നത് പോലെയെന്നാണ് ബിജു എഴുതി വച്ചിരിക്കുന്നത്. ചെരപ്പയും വളക്കവും ചെരിഞ്ഞിയും കുരു ചുണങ്ങലും ഒലുമ്പലും തേത്തലക്കായിരവും വണ്ണയുണ്ടാവലും പൊരൂളയും നാട്ടുഭാഷയുടെ തനിമയും കാപട്യമില്ലായ്മയും അക്കാല ജീവിതവും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അയ്മന്നാറ്റം വീണിട്ടുണ്ടെങ്കിൽ എന്നൊരു പ്രയോഗം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രണയം തന്നെയാണ്, അല്ലെങ്കിൽ പ്രണയം മാത്രമാണ് നോവലിൻ്റെ ജീവവായു. നോക്കൂ എത്ര മനോഹരമായാണ് ബിജു അത് എഴുതി ഫലിപ്പിച്ചിരിക്കുന്നത്. അരയാക്കണ്ടിക്കാവിൻ്റെ ഇടതൂർന്ന വനസ്ഥലികളിൽ ആലിംഗനബദ്ധരായി സുധിയും കരുണയെയും ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മുലയുണ്ടുറങ്ങിപ്പോയ ഒരു കുഞ്ഞിനെ പായയിലേക്ക് മാറ്റിക്കിടത്തുന്നതുപോലെ നെഞ്ചിലമർന്നു പെയ്യുന്ന കരുണയെ തെല്ലെന്നമർത്തി പ്രണയത്തിൻ്റെ സപ്തവർണ്ണങ്ങളും നിറഞ്ഞ അവളുടെ മിഴികളിലേക്ക് ആർദ്രമായി നോക്കി വ്രണിത ഹൃദയത്തിൻ്റെ നോവും പ്രണയാസക്തിയും ചേർന്ന് പ്രിയപ്പെട്ടവളെ ഉള്ളാഴങ്ങളിലേക്ക് വലിച്ചെടുക്കുന്നതുപോലെ ഒരിക്കൽ കൂടി ഒറ്റമെയ്യായി. സോ എന്തൊരു പ്രണയ പാരവശ്യം! ഇലത്തുമ്പിൽ നിന്ന് അപ്പോൾ വേണമെങ്കിലും താഴെ കിറ്റുവീണു ചിതറിത്തെറിക്കാവുന്ന മഞ്ഞും തുള്ളി പോലെ കരുണ. പ്രണയനഷ്ടങ്ങളേറെയുണ്ടെങ്കിലും ഇടക്കൊക്കെ പ്രണയത്തിൻ്റെ കൽക്കണ്ടി മധുരവും ബിജു കണ്ടെടുക്കുന്നുണ്ട്. കൽക്കണ്ടി അക്കാലത്ത് വീടുകളിൽ കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള മധുരമായിരുന്നു. വരുന്നവർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതായിരുന്നു കൊടുത്തിരുന്നത്. ജീവിതത്തിൻ്റെ വിധി വൈപരീത്യങ്ങളെ ആഴത്തിൽ അനുഭവിപ്പിക്കാൻ പോന്നതാണ് ചില പ്രയോഗങ്ങൾ. കിഴക്കോട്ടുള്ള ബസ് കാത്തുനിന്നാൽ പടിഞ്ഞാറേക്ക് ബസ്സുകളുടെ ഘോഷയാത്ര. കടവെത്തുമ്പോൾ എന്നും തോണി മറുകരക്ക്.

നാം തിരിച്ചറിയുന്നത്. സ്തുതിയോട് മുഖത്തു നോക്കി പറയുന്ന കാളിനാരായണി എന്ന കഥാപാത്രത്തിൻ്റെ മിഴിവ് ഒന്ന് വേറെ തന്നെയാണ്. മിന്നലായി കടന്നുവന്ന് വെളിച്ചം വിതറി കടന്നു പോകുന്നവൾ. സ്വന്തം ജീവിതത്തിലെ ദുരിതത്തിൽ കരുത്തിട്ട സ്ത്രീയായി മാറുന്നവൾ. മെടഞ്ഞെടുത്ത ആട്ട പോലെ പറ്റിച്ചേർന്ന് സുദൃഢമായ ഒരു ഗ്രാമജീവിതത്തിൻ്റെ തുടിപ്പുകളും സാമൂഹ്യ ബന്ധങ്ങളുമാണ് നോവലിൻ്റെ ജീവനാഡി. അല്ലെങ്കിൽ മെടഞ്ഞ ഒരു ഓല പോലെയാണ് ആ നാട്ടുജീവിതം. സാമൂഹ്യ പ്രസക്തമായ ഒരു സാമൂഹ്യ ജീവിതത്തെ തള്ളിക്കളയുന്ന സമകാലത്ത് ഒരാളും തനിച്ച് ജീവിതമുണ്ടാക്കുന്നില്ലെന്ന് ബിജു ഉറപ്പിച്ചു പറയുന്നു. ഒരാളും ഒരാളുടെയും സ്വന്തവുമല്ല, എല്ലാവരും ചേർന്നതാണ് സാമൂഹ്യ ജീവിതം. ഞാനും എൻ്റെ കുടുംബവും നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, നാട് നന്നാവാൻ നോക്കണ്ട എന്നീ തികച്ചും പ്രതിലോമകരമായ ജീവിത സിദ്ധാന്തങ്ങൾ നേർക്കുനേർ നിന്ന് ഓരോ യുവാവിനെയും വെല്ലുവിളിക്കുന്ന ഇക്കാലത്ത് ഒരാൾക്കും തനിച്ച് ജീവിതമില്ലെന്ന് ബിജു ഉറപ്പിച്ചു പറയുകയാണ്. മരുമക്കത്തായം നിലനിന്നിരുന്ന കാലത്ത് അമ്മാവൻ്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുന്നതും അമ്മാവൻ്റെ സഹായി ആയി നിൽക്കുന്നതും അമ്മാവൻ്റെ മകളെ പ്രണയിക്കുന്നതുമൊക്കെ സാധാരണമായിരുന്നു. അത്തരമൊരു കഥാബീജമാണ് ആട്ടുമാങ്ങകളിലുള്ളത്. സ്തുതിയും കരുണയും പ്രണയത്തിൻ്റെ നാട്ടുമാങ്ങൾ രചിച്ച് തുടങ്ങുമ്പോൾ അമ്മാവനും അമ്മായിക്കും വലിയ ഇഷ്ടക്കേടൊന്നുമില്ലായിരുന്നു. പക്ഷേ അമ്മായിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകളെ മേൽഗതിയുള്ളവന് മാത്രം കൊടുക്കണമെന്ന കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മിലിട്ടറിയിലുള്ള പ്രദീപൻ്റെ ആലോചന ഉറപ്പിച്ചത്. ഏറെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത സ്തുതിക്ക് കരുണയെ ജീവനേക്കാളും ഇഷ്ടമായിരുന്നെങ്കിലും ആരെയും വെറുപ്പിക്കാനും വയ്യ. സമത്വ സുന്ദര ലോകത്തെ സ്വപ്നം കണ്ട് പൊരുതി നിൽക്കാനുള്ള ഒരു വിപ്ലവബോധമൊന്നും അയാൾക്കില്ല. അവിഹിത ബന്ധവും സ്വവർഗരതിയുമൊക്കെ നോവലിൽ കാണുമ്പോൾ മുഖം തിരിച്ചു കളയേണ്ടവയല്ല അതൊന്നുമെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. നോവലിൻ്റെ സമഗ്രമായ ഒരു അവതരണമല്ല, ചില ദിശാസൂചികകളെ കാണിച്ചു തരിക മാത്രമാണ് എൻ്റെ ഉദ്ദേശ്യം. പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റി പ്രണയിനിയുടെ കൈപിടിച്ച് മുന്നോട്ട് വരുന്ന നായകനല്ല സുധി. അയാൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ആരെയും വിഷമിപ്പിക്കാനും ആവില്ല. ചോദ്യങ്ങൾ പലതും മനസ്സിലുണ്ടെങ്കിലും ചോദിക്കുന്നില്ല. തികച്ചും ഇൻട്രോവേർട്ടായ നായകൻ, ക്വയറ്റ് സ്റ്റേ അറ്റ് ഹോം. ഇങ്ങനെയുള്ള മനുഷ്യർ ധാരാളമുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. പ്രണയം സത്യമാണ്, ആത്മാർത്ഥ പ്രണയം എത്ര കാലം കഴിഞ്ഞാലും മിഴിവോടെ നിൽക്കും. ആശുപത്രിയിൽ ഇവർ തനിച്ചായപ്പോൾ സുധി അരുതാത്തൊന്നിനും അവിടെ മുതിരുന്നില്ല. അലിഞ്ഞുപോയതിന് ശേഷമൻ ജീവനെ പിരിഞ്ഞു പോയി നീയെങ്കിലും മംഗളം നേരുന്നു ഞാൻ, ലോകാ സമസ്ത സുഖിനോ ഭവന്തുവെന്നും അയാൾ വിശ്വസിക്കുന്നു. ഉള്ളിൽ ബാല്യകാലവും ഭൂതകാലവും മധുരമുള്ള ഓർമ്മകളായി സൂക്ഷിക്കുന്ന എല്ലാവർക്കും നോവൽ ഏറെ ഇഷ്ടപ്പെടും. പുതുകാല ജീവിതത്തെ ബിജു അഭിസംബോധന ചെയ്യുന്നതേയില്ല. നാട്ടുമാങ്ങകൾ പ്രണയത്തിൻ്റെയും മധുരത്തിൻ്റെയും മാത്രമല്ല, അത് നാട്ടുനന്മകളുടെയും പരസ്പരം പറ്റിച്ചേർന്ന് കിടന്ന ഒരു സാമൂഹിക ജീവിതത്തിൻ്റെയും ഉൾക്കാമ്പുള്ള അവതരണമാണ്. നോവലിലൂടെ വളരുന്ന നല്ല വ്യക്തിത്വമുള്ള നിരവധി കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. അതിൽ പ്രധാനി പ്രഭാകരൻ സഖാവും കാളിനാരായണിയുമാണ്. പ്രദീപിൻ്റെ ഏട്ടൻ പ്രകാശൻ്റെ ഭാര്യ നിഷയും പ്രദീപും തമ്മിലുള്ള അടുപ്പവും പ്രകാശൻ്റെ സ്വവർഗരതിയും ആ കുടുംബജീവിതത്തെ കീഴ്മേൽ മറിക്കുന്നുണ്ട്. അയ്യല്ലൂരും മട്ടന്നൂരും കാക്കയങ്ങാടും ഉരുവച്ചാലും തില്ലങ്കേരിയും പരിയാരവും ഒക്കെ നോവലിലുണ്ടെങ്കിലും കൃത്യമായ ഒരു ദേശത്തെ നോവലിൽ കാണുന്നില്ല. അതിരുകളില്ലാത്ത മതിരുകളില്ലാത്ത ഒരു ലോകത്തെ സ്വപ്നം കാണുന്ന ബിജുവിനും സ്തുതിക്കും അങ്ങനെയേ കഴിയൂ. പരിണത പ്രജ്ഞൻ്റെ ഭാഷാ ശൈലി, വാമൊഴികളുടെ ആഖ്യാനം, ആഖ്യാന പാഠവം, ദാർശനിക മാനങ്ങളുള്ള പ്രസ്താവനകൾ, തമാശക്ക് ഒട്ടും പ്രാധാന്യമില്ലാത്ത ഇതിവൃത്തവും ആഖ്യാനവും ഒക്കെ ഈ നോവലിൻ്റെ പ്രത്യേകതകളാണ്. ഇന്ദുലേഖയിലെ 18-ാം അധ്യായം പോലെ ഇതിലെ 28-ാം അധ്യായത്തിൻ്റെ സാന്ദ്രമൗന ചാരുത എടുത്തു പറയേണ്ടതാണ്. ബിജുവിൻ്റെ എഴുത്തിൻ്റെ കൈയടക്കത്തിൻ്റെ മാന്ത്രികത ഇവിടെ കാണാം. കാമുകിയുടെ ഭർത്താവിനെ ആശുപത്രിയിൽ വന്ന് കാണുന്ന സുധിയും അവളും തമ്മിൽ ചായ കുടിക്കാൻ പോകുന്ന രംഗം നോക്കുക.

0: എത്ര ചേതോഹരമാണത്! ആവർത്തന വായന ആവശ്യപ്പെടുന്ന സർഗചൈതന്യമുണ്ടതിന്. കല്യാണത്തലേന്ന് വീട്ടിലെത്തിയ സുധിയോട് തന്നെയും വിളിച്ച് ഒളിച്ചോടാൻ പറഞ്ഞ കരുണയെ വീണ്ടും തനിച്ചാക്കിയാണ് അയാൾ പോയത്. ഇവിടെയും സമാഗമത്തിനുള്ള സുവർണാവസരത്തിലും കരുണ കാത്തുവെച്ച ചില ചോദ്യങ്ങൾ സുധിയോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ മുൻഗണനയിൽ ഇല്ലാത്ത കാര്യങ്ങളല്ലേ തിരക്കെന്ന് പറഞ്ഞ് നാം മാറ്റിവെക്കുന്നത്? ചെയ്യണമെന്ന് ഉറച്ചത് ആരെങ്കിലും മാറ്റിവെക്കുന്നുണ്ടോ എന്ന ചോദ്യം അയാളെ തീറ്റുന്നുണ്ട്. അവനവനെങ്കിലും സ്നേഹിക്കണ്ടേയെന്നും അവൾ ചോദിക്കുന്നു. ചായക്കായി അഭിമുഖം ഇരുന്നപ്പോൾ സാരി ഉടുക്കുമ്പോൾ ഇവൾക്കാണോ, ഇവൾ ഉടുക്കുമ്പോൾ സാരിക്കാണോ ഭംഗിയെന്ന കുഴക്കുന്ന ചിന്ത അയാളിൽ പൂത്തു നിൽക്കുന്നുണ്ട്. എന്നേക്കുമായി നഷ്ടപ്പെടുമ്പോഴല്ലാതെ മറ്റെപ്പോഴാണ് മനുഷ്യർ ഏറ്റവും വില പിടിച്ചതിനെ തിരിച്ചറിയുന്നത് എന്ന് നോവലിസ്റ്റ് ചോദിക്കുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന കാലം വരെ മാത്രമാവും നമ്മളവർക്ക് പ്രിയപ്പെട്ടവരാവുന്നത് എന്ന തിരിച്ചറിവും തിരിച്ച് സഞ്ചരിക്കാനാവാത്ത വഴികളെക്കുറിച്ച് മാത്രമാണ് എന്നും അവൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അവൾ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്നും നോവലിൽ ബിജു എഴുതി വച്ചിരിക്കുന്നു. വികാരങ്ങൾ കല്ലിച്ചുപോയ നായകനാണ് സുധി. കരിയിലകൾ തീപ്പിടിക്കുന്നത് പോലെ വികാരങ്ങൾക്ക് തീപ്പിടിക്കേണ്ടത് കരുതി കാമുകിയുടെ ഫോൺ നമ്പർ പോലും വാങ്ങാത്ത സുധി. അമ്മയില്ലാത്ത കുഞ്ഞിൻ്റെ നിലവിളി പോലെ ഫോൺ അടിച്ചുകൊണ്ടിരുന്നു. ഈ വാചകത്തോടെ നോവൽ അവസാനിക്കുകയാണ്. മലയാളത്തിന് പുതിയൊരു എഴുത്തുകാരനെ നമുക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. മാൻകൈൻഡ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ വി കെ ബിജുവിൻ്റെ നാട്ടുമാങ്ങകൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മധുരവും പുളിയും ചെനയൊരിയുമുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ഈ നാട്ടുമാങ്ങകൾ ഈമ്പിക്കുടിക്കുക തന്നെ വേണം.
1: വായനശാലയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബിജു വി കെ എഴുതിയ നാട്ടുമാങ്ങകൾ എന്ന പുസ്തകത്തിന്റെ അവലോകനമാണ്. അവതരിപ്പിച്ചത് ബാബുരാജ് അയ്യല്ലൂർ. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
2: ഹലോ ഹലോ, ഇതാരാ?
3: ഹലോ, ഗീതയല്ലേ?
2: അതെ, എന്നേനു?
3: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
2: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
3: നിങ്ങളെ ഒരു സുഹൃത്തില്ലേനു, ഒരു മല്ലിക?
2: ആ,
3: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
2: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
3: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനെ.
2: അവരെടി പോയിന്ന് എന്നോട് കേക്കണ്ടേ? അത് അവരോടല്ലോ വിളിക്കണ്ടേ.
3: അതെന്നു വെച്ചാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിൻ കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
2: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
3: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്, അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
2: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടൊന്നും ആയിരിക്കൂലല്ലോ.
3: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
2: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
3: അതേ പൈശ്ശേരി തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്നപ്പോ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
2: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
3: ആരെ നമ്പറാ?
2: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
3: അതിൽ വിളിച്ചാ കിട്ടുക.
2: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന്. ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
3: ഓ, എന്തൊരു ഡിമാൻഡാപ്പ. ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ.

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാം?
1: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കാൻ തീരുമാനം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ രൂക്ഷമായി വിമർശിച്ചു. സ്വന്തം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ മുൻനിർത്തി പാകിസ്ഥാൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 21 രാജ്യങ്ങളിലെ കൃഷിമന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വിദഗ്ധ

എന്നിവരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് ഭക്ഷ്യസുരക്ഷ, കാർഷിക നവീകരണം, കാലാവസ്ഥാ സൗഹൃദ കൃഷി, കാർഷിക വ്യാപാരം, ചെറുകിട കർഷകരെ ശാക്തീകരിക്കൽ എന്നീ വിഷയത്തിൽ വിവിധ സെഷനുകൾ നടത്തും. വെള്ളിയാഴ്ച മന്ത്രിമാരുടെ പ്രത്യേക സംവാദ പരിപാടിയും ഉണ്ട്. ചെറുകിട കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും സംവാദം ശ്രദ്ധ കേന്ദ്രീകരിക്കും. സമാപന ദിവസമായ June 13 ബ്രിക്സ് രാജ്യങ്ങളുടെ മന്ത്രിതല യോഗവും ചേരും. അതിർത്തികളിലെ ചരക്കുനീക്കവും വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണിത്. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും പ്രാഥമിക ശക്തികൾ ആശുപത്രികൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെ ശക്തിപ്പെടുത്തിയാലേ മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂവെന്നും മന്ത്രി അറിയിച്ചു. ആരോഗ്യ മേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ഗവൺമെന്റ് ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങളുടെ ധനസഹായങ്ങൾ സ്വീകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. സുൽത്താൻ ബത്തേരി കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ സുൽത്താൻ ബത്തേരി ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 433 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തേടിയതായാണ് റിപ്പോർട്ട്. ഇതിൽ 63 പേർ കുട്ടികളാണ്. രോഗവ്യാപനം തടയാൻ സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്താനും യോഗം നിർദ്ദേശിച്ചു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അടിയന്തര അവലോകന യോഗങ്ങൾ ചേരും. പ്രദേശത്തെ കിണറുകൾ സ്പെഷ്യൽ ഡ്രൈവിലൂടെ പൂർണ്ണമായി ക്ലോറിനേഷൻ നടത്തും. മുൻകരുതലിന്റെ ഭാഗമായി സമീപ പഞ്ചായത്തുകളിലും പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും തീരുമാനമായി. ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ വീടുകളിലെ മറ്റു കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വൈകിട്ട് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ബത്തേരി ഗസ്റ്റ് ഹൌസിൽ വീണ്ടും യോഗം ചേരും. മന്ത്രി കെ മുരളീധരൻ വൈകിട്ട് വയനാട് സന്ദർശിക്കുന്നുണ്ട്. ഷിഗല്ല രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ നഗരപരിധിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ കേരള പരിശോധനകൾ പുരോഗമിക്കുന്നു. ഒരാഴ്ചയായി നഗരത്തിലെ ഹോട്ടലുകൾ, കൂൾ ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജ്യൂസ് സ്റ്റാളുകൾ തുടങ്ങിയ 65 സ്ഥാപനങ്ങളിലാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരെ ലഹരിക്ക് വിട്ടുകൊടുക്കില്ലെന്ന നയമാണ് സംസ്ഥാന ഗവൺമെന്റിന്റേതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്ന് നിർദ്ദേശിച്ച ചെന്നിത്തല, ഓപ്പറേഷൻ തൂഫാൻ ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോവുകയാണെന്നും അറിയിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടസ്ഥലം കേന്ദ്രമന്ത്രിമാരായ HD കുമാരസ്വാമിയും രാംമോഹൻ നായിഡുവും സന്ദർശിച്ചു. മരിച്ച തൊഴിലാളികളുടെ അടുത്ത ബന്ധുക്കൾക്ക് 25 ലക്ഷവും പരിക്കേറ്റവർക്ക് 10 ലക്ഷം രൂപയും കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. രാജ്യത്ത് കൽക്കരി എക്സ്ചേഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് കൽക്കരി മന്ത്രാലയം 2026 കൽക്കരി എക്സ്ചേഞ്ച് നിയമങ്ങൾ വിജ്ഞാപനം ചെയ്തു. സുതാര്യവും വിപണി നിയന്ത്രിതവുമായ വ്യാപാരം സാധ്യമാക്കുന്നതിനാണ് പുതിയ ചട്ടക്കൂട് രൂപീകരിക്കുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും എക്സാലോജിക് ഉദ്യോഗസ്ഥരായ 8 പേർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചു. വെള്ളിയാഴ്ച കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. 2 വള്ളങ്ങൾ ചേർന്ന് നടത്തുന്ന പെയർ ട്രോളിംഗും കർശനമായി നിരോധിച്ചു. ഹാർബറുകളിലെ ഡീസൽ ബങ്കുകളുടെ പ്രവർത്തനവും നിർത്തിവെക്കും.
എന്നാൽ പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നതിന് അനുവാദമുണ്ട്. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ

0: ഇവർക്ക് മീൻ പിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർ കർശന നിയമ നടപടി നേരിടേണ്ടി വരും. വെള്ളിയാഴ്ച വരെ കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ ശക്തമായ മഴ തുടരുന്നു. നഗരത്തിനടുത്ത് LIC റോഡിൽ കെട്ടിടവും മതിലും തകർന്നു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായം ഉണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 ഉയർത്തിയിട്ടുണ്ട്.
0: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി. ആളപായമില്ല. മേഖലയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റാൻ ശ്രമം തുടരുന്നു. പാലക്കാട് നഗരത്തിലെ പുനർനിർമ്മിക്കുന്ന ടൗൺ ഹാളിന് പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാരുടെ പേര് നൽകാൻ തീരുമാനം. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ തദ്ദേശീയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ രത്നവേലു ചെട്ടിയാർ പാലക്കാട് ഹെഡ് അസിസ്റ്റന്റ് കളക്ടറായിരുന്നു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: ടൗൺഹാളിന് രത്നവേലു ചെട്ടിയാരുടെ പേരിടണമെന്ന നഗരസഭാ കൌൺസിലിൽ ഉയർന്ന ആവശ്യത്തിന് ഭരണസമിതി അംഗീകാരം നൽകുകയായിരുന്നു. ആവശ്യം അംഗീകരിച്ച് കേസ്മാർട്ടിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. 1876 ഔദ്യോഗിക ജീവിതം ആരംഭിച്ച രത്നവേലു ചെട്ടിയാർ സേലം, ചെങ്കൽപ്പേട്ട്, ആർക്കോട്ട് എന്നിവിടങ്ങളിൽ സേവനം അനുഷ്ഠിച്ച ശേഷം 1879 മലബാറിൽ എത്തുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീതികേടിനെതിരെ സ്വന്തം ജീവിതം കൊണ്ട് പൊരുതിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായാണ് രത്നവേലു ചെട്ടിയാർ ചരിത്ര രേഖകളിൽ അറിയപ്പെടുന്നത്.
0: കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ഭക്തജന തിരക്കേറി. ഇന്നലെ ഇളനീരാട്ടിന് നിരവധി പേരാണ് സാക്ഷിയായത്. ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന നാളെ നടക്കും. സ്വർണവില ഉയർന്നു. പവന് 1,080 വർദ്ധിച്ച് 112,320 14,040 ഗ്രാമിന്. കണ്ണൂർ പ്രസ് ക്ലബിന്റെ സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിൽ കണ്ണൂർ പ്രസ് ക്ലബ്ബ് ജേതാക്കളായി. KUW ജസ്റ്റിയ ടീമിനെയാണ് കണ്ണൂർ കീഴടക്കിയത്. കോഴിക്കോട് പ്രസ് ക്ലബ്ബ് 3 സ്ഥാനക്കാരായി. TO മോഹനൻ MLA ട്രോഫി സമ്മാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യക്കെതിരെ സ്ഥിരം ശത്രുത വളർത്തിയെടുക്കുന്ന പാകിസ്ഥാന്റെ ശ്രമത്തെ ഐക്യരാഷ്ട്രസഭയിൽ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 30 കോടി രൂപ ചെലവിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട് ജില്ലയിൽ പ്രതിരോധ നടപടികളും ജാഗ്രതയും ശക്തമാക്കാൻ തീരുമാനം. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ

0: സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തി വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യമെന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിന് ശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, 2 എണ്ണത്തിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം.
0: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2 ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാനത്ത് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് 1 സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് 1 സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ sec.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേറൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഉഗാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500+ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000+ പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്ദേശ ഗാനങ്ങളിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സന്ദേശമയക്കാം. സന്ദേശമയക്കുന്ന നമ്പർ ഇതാണ്: 9037008960. കഴിഞ്ഞ ആഴ്ച വായിക്കാതെ പോയ സന്ദേശമാണ് ആദ്യം വായിക്കുന്നത്. സന്ദേശമയച്ചിരിക്കുന്നത് അഭിലാഷ് കെ പി പരിപ്പായിയാണ്. സന്തോഷ് സൗപർണിക സംവിധാനം ചെയ്ത അർദ്ധനാരി എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് ആലുങ്കൽ രചന നിർവഹിച്ച് എം ജി ശ്രീകുമാർ സംഗീതം നൽകി ആലപിച്ച അർദ്ധനാരീശ്വരം ആരാധയാമി സതതം എന്ന ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അർദ്ധനാരി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടി അനശ്വരമാക്കിയ ഗാനം നമുക്ക് ആസ്വദിക്കാം.

ശസ്ത്രപാദവത്തിന് മുന്നിൽ പകച്ചു പോയതല്ല, പിതാമഹനായ ഭീഷ്മർ.

രൂപങ്ങൾക്കും ലിംഗങ്ങൾക്കും അതീതമായി നിലകൊള്ളും.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: കീച്ചേരിയിൽ നിന്ന് വിനീത അയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്ക് ജാനകിയമ്മ പാടിയ മലർക്കൊടി പോലെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ഇതെന്റെ മകൾ ആൻമിയയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് വിനീതേച്ചി പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടാണ് തോന്നലേ നമുക്ക് വിനീതേച്ചി സന്ദേശം അയക്കുന്നത്. എന്നാലും റേഡിയോ മലബാർ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻമിയയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.

0: ലാബ് എക്കോ, TMT ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല എന്ന് വെച്ചിട്ട് അപ്പാടെ വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
3: ഹലോ ഹലോ, ഇതാരാ?
4: ഹലോ, ഗീതയല്ലേ?
3: അതെ, എന്നേനു?
4: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
3: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
4: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
3: ആ,
4: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
3: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
4: ഒന്നും വേണ്ടപ്പാ, അവരെവിടെ ഇപ്പൊ പോയിനെ?
3: അവരെവിടെ പോയിന്ന് എന്നോട് കേൾക്കണ്ടേ, അത് അവരോടല്ലോ വെക്കണ്ടേ.
4: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിൻ കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
3: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിന്നാന്നോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
4: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാന്നോന്ന് ഉറപ്പിക്കാനാ വിളിച്ചത്.
3: ഇത് പറയാനാന്നോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടൊന്നും ആയിരിക്കൂലല്ലോ.
4: എല്ലപ്പോ നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാന്ന്.
3: ദിനേശന്റെ സുഹൃത്ത് തന്നെ. അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
4: അതേ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
3: നിനക്ക് അത്രക്ക് നിർബന്ധാങ്ക്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
4: ആരെ നമ്പറാ?
3: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
4: അതിൽ വിളിച്ചാ കിട്ടുക?
3: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
4: ഓ, എന്തൊരു ഡിമാൻഡാപ്പ. ആ, ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ കേക്കൂ. എവിടെയാന്ന് അവര് പോയെന്നു അറിയൂ? അവരെന്തിനാ പോയെന്നു അറിയൂ? ആ

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി.
0: ഏ,
1: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ, മല്ലികപ്പൂവിൻ മധുരഗന്ധം.

വായാന്തോടിൽ നിന്ന് രാജീവേട്ടൻ അയച്ച സന്ദേശമാണ് അടുത്തത്. ബാലേട്ടൻ എന്ന ചിത്രത്തിലെ ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചുതരും എന്ന് ചോദിച്ചുകൊണ്ടാണ് രാജീവേട്ടൻ സന്ദേശം അയച്ചിരിക്കുന്നത്. ഒരുപാട് ഇഷ്ടമുള്ള ഗാനമാണ്, ഇതെല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് രാജീവേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗാനം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കേൾപ്പിക്കാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കേൾവിയുടെ വസന്തം. സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് നിർവേലിയിൽ നിന്ന് പ്രമീളയാണ്. എനിക്ക് സൊലെ എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഇത് റേഡിയോ മലബാർ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പ്രമീളയച്ചി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഇതാ പാട്ട് ആസ്വദിച്ചോളൂ.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് തില്ലങ്കേരിയിൽ നിന്ന് കവിതയാണ്. എനിക്ക് ഉദയനാണ് താരം എന്ന ചിത്രത്തിലെ അറിയാതെ പറയാതെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗാനം കേൾപ്പിക്കാം. ഡെഡിക്കേഷനൊന്നും കവിത പറഞ്ഞിട്ടില്ല, സ്വന്തമായി കേൾക്കാനാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പം നമുക്ക് പാട്ട് ആസ്വദിക്കാം.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തുവരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ദന്തൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ, കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മിനി കാസർകോടിൽ നിന്നാണ്. ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിലെ പച്ചപ്പുൽച്ചാടി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് മിനി ഏച്ചി കാസർകോടിൽ നിന്ന് സന്ദേശം അയച്ചിരിക്കുന്നത്. മകൻ അഥർവിന് വേണ്ടിയിട്ടാണ് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അഥർവ് മോന് വേണ്ടിയിട്ട് നമുക്ക് പച്ചപ്പുൽച്ചാടി എന്ന ഗാനം കേൾപ്പിക്കാം.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: ഹായ് റേഡിയോ മലബാർ, ഹായ്. ഈ സന്ദേശം അയക്കുന്നത് വട്ടിപ്പുറത്ത് നിന്നും നീയ ഷിജിനാണ്. June 8th, 2nd birthday ആഘോഷിച്ച എൻ്റെ വല്യമ്മയുടെ മകൻ അഹാൻ, അപ്പു എന്നാണ് അവൻ്റെ വിളിപ്പേര്, എൻ്റെ കുഞ്ഞനിയന് വേണ്ടിയിട്ട് നമ്പർ 1 സ്നേഹതീരം എന്ന ചിത്രത്തിലെ മേലേ മേലേ മാനം മാനം നീളേ മഞ്ഞിൻ കൂടാരം എന്ന ഈ ഗാനം ഇന്നത്തെ സന്ദേശ ഗാനത്തിലൂടെ കേൾപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഇത് റേഡിയോ മലബാറിനും 8th പിറന്നാൾ ആഘോഷിച്ച എല്ലാ കുട്ടികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കുഞ്ഞേച്ചി, നിയ, ചേട്ടൻ അയാൻഷ്, അച്ഛൻ ശിശിൽ കുമാർ, അമ്മ വർഷ. അപ്പം നമുക്ക് അപ്പു എന്ന് വിളിക്കുന്ന അയാൻകുട്ടന് ബിലേറ്റഡ് വിഷസ് അറിയിക്കുകയാണ് റേഡിയോ മലബാർ ടീം. നല്ല പാട്ടാണ് മോള് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് മേലെ മേലെ വാനം എന്ന ഗാനം അപ്പുകുട്ടന് വേണ്ടി കേൾപ്പിക്കാം.

0: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: മാലൂരിൽ നിന്ന് വിജിന അയച്ച സന്ദേശം നമുക്ക് വായിക്കാം. കാറ്റേ നീ വീശുരുതിപ്പോൾ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. ഇത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് വിജിന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർക്കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ
0: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ഹായ് റേഡിയോ മലബാർ, ഹായ്. എൻ്റെ പേര് നീന, കരിക്കോട്ടക്കരയിൽ നിന്നാണ് സന്ദേശം അയക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ സന്ദേശം അയക്കുന്നത്. ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ പ്രോഗ്രാംസുകളൊക്കെ. സമയം കിട്ടുമ്പോഴൊക്കെ ഈ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ചാരുകസേരയാണ്. എനിക്ക് ഇന്ന് കേൾക്കേണ്ട പാട്ട് വാൽക്കണ്ണാടി എന്ന ചിത്രത്തിലെ മണിക്കുയിലെ മണിക്കുയിലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഇതെൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് നീന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് നമുക്ക് കേൾപ്പിക്കാം.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് സുബിഷ രജനീഷ് നടുവനാടിൽ നിന്നാണ്. നല്ല മഴയല്ലേ, കുറേ നാളായി മെസ്സേജ് അയച്ചിട്ട്. എനിക്ക് സന്ദേശഗാനത്തിലൂടെ ഒരു പാട്ട് വേണമായിരുന്നു. പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിലെ ഇന്ന് വരെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം എന്ന ഗാനം. കുറേ നാളായി സുബിഷേച്ചി മെസ്സേജ് അയച്ചിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പാട്ട് കേൾക്കാം. പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിലെ അതിമനോഹരമായ

0: ഇത് ആരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ല എന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
1: ഹലോ ഹലോ, ഇതാരാ?
2: ഹലോ, ഗീതയല്ലേ?
0: അതെ, എന്നേനു?
2: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
0: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
2: നിങ്ങളെ ഒരു സുഹൃത്തില്ലേനു, ഒരു മല്ലിക.
0: ആ,
2: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
0: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
2: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനെ.
0: അവരെടി പോയിന് എന്നോട് ഏക്കണ്ടേ? അത് അവരോടല്ലേ വിളിക്കണ്ടേ?
2: അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിൻ കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
0: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
2: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്, അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
0: ഇത് പറയാനാണോ നിങ്ങളിപ്പോ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നും ആയിരിക്കൂലോ.
2: എല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
0: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
2: അതേ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പോ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
0: നിനക്ക് അത്രക്ക് നിർബന്ധാങ്ക്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
2: ആരെ നമ്പറാ?
0: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
2: അതിൽ വിളിച്ചാ കിട്ടുക?
0: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന്. ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
2: ഓ, എന്തൊരു ഡിമാൻഡാപ്പ. ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ കേക്കൂ. എവിടെയാന്ന് അവര് പോയെന്നു അറിയൂ? അവരെന്തിനാ പോയെന്നു അറിയൂ?

0: സ്വന്തം
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാം?
1: സൈക്കോളജി.
0: ഏ,
1: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷ് ഏട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.
0: ഏ,

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

മാലയോഗം എന്ന ചിത്രത്തിനു വേണ്ടി ബാലഗോപാലൻ തമ്പി പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം എന്നു സ്വന്ത ജാനകിക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്.

ദേവദാസി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം എയ്യോട്ടോ എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ ആലപിച്ചത്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
2: യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം താളവട്ടം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
4: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
3: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: തില്ലങ്കേരി പനക്കാട്ട് നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ദാക്ഷിണ്യപൂർണമി.
3: എന്റെ പേര് ശ്രീജേഷ് എന്നാണ്, ഞാൻ അധ്യാപകനാണ്. ഞാൻ ഈ സംസ്കൃതത്തിന്റെ അധ്യാപകനായിട്ട് അങ്ങനെ നിൽക്കുന്നു. പിന്നെ നമുക്ക് കുടുംബപരമായ ഒരു ആചരണങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ മറ്റൊരു ഈ സമീപ പ്രദേശത്ത് നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ 64 ആൾ ഇവിടെ മഠത്തിലുണ്ട്. ഞാനൊക്കെ വളരെ ചെറിയ ആളാണ്. ഈ മഠത്തിലെ ആചരണങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് മുതിർന്ന ആൾക്കാരുണ്ട്, നിരവധി വർഷങ്ങളോളം. അപ്പോൾ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള നമ്മുടെ ആചരണ രീതികളാണ്. പിന്നെ ഈ മലബാറിൻ്റെ തനതായ സാംസ്കാരിക പൈതൃകമാണ് ഈ ആചരണങ്ങളിലൂടെ ഉള്ളത്. ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഈ വ്രതത്തിൽ ഭക്ഷണം കഴിക്കുന്നതായാലും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹരിത പ്രോട്ടോക്കോളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പാലിക്കുന്നത് ഈ നാര് വിരിക്കുന്നത് അത് നമ്മൾ ഫോറസ്റ്റിൽ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി കൗള് നാര് എന്ന് പറഞ്ഞൊരു നാരുണ്ട്. ആ നാര് പണ്ടേ

കാലത്തൊക്കെ കൊടി കെട്ടാൻ ഉപയോഗിക്കും. കൊടി എന്ന് വെച്ചാൽ ഈ വള്ളി, കുരുമുളക് വള്ളി കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നാരാണ്. അപ്പോൾ അത് പ്രകൃതിദത്തമായ ഒരു നാരാണ്. അത് പ്രത്യേക രീതിയിലാണ് അത് ശേഖരിക്കുക. അതിനുശേഷം അത് തീ കൂട്ടിയിട്ട് അത് വാട്ടി, പിന്നെ അത് അലക്കി, അതിനുശേഷം അത് ഉണക്കി, പിന്നെ അത് പൊളിച്ച്, പിന്നെ പൊളിച്ചതിൻ്റെ മുകളിൽ വീണ്ടും പൊളിക്കണം. അങ്ങനെ ഒരു രണ്ട് മൂന്ന് പൊളി പൊളിച്ച് അത് ചെറിയ നൈസ് പോലെ നൂലാക്കി മാറ്റും. അതാണ് നമ്മൾ പിരിച്ചിട്ട് ഏകദേശം ഒരു കിണറിനൊക്കെ തൊട്ടിയിൽ വെള്ളം വലിക്കാൻ പറ്റുന്ന ഭാഗത്തിന് വണ്ണത്തിലുള്ള കയറാക്കി മാറ്റും. അതാണ് നമ്മൾ കിണ്ടി കൊണ്ടു. അതിനൊരു കണക്കുണ്ട്, ഇത്ര നീളം വേണമെന്നൊക്കെ ഒരു കണക്കുണ്ട്. അപ്പം അതാണ് നെയ്ക്കിണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ വെറുതെ എടുത്തിട്ട് തന്നെ തയ്യാറാക്കിയ വീടുകളിൽ നിന്ന് തയ്യാറാക്കിയ നെയ്യായിരിക്കും നിറയ്ക്കുക. അത് ചെമ്പ് പാത്രത്തിലോ മുരുടയിൽ ഓടിൻ്റെ ഇതിലോ ഭക്തിയാദരപൂർവ്വം നിറച്ച് അതിന് വാഴ ഇല വാട്ടി, അതുപോലെ കവുങ്ങിൻ്റെ പാള അതിൻ്റെ മുകളിലത്തെ കൂറ പൊളിച്ച് കളഞ്ഞിട്ട് അത് ഉപയോഗിച്ച് അങ്ങനെയൊക്കെ വളരെ പരമ്പരാഗതമായ രീതിയിലാണ് ഈ നെയ്യ് സമർപ്പണം നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ ഇതൊരു പ്രത്യേകതയാണ്, ഒരു പ്രകൃതിദത്തമായത്. ഇന്നത്തെ കാലത്തെ സമൂഹത്തിലെ യുവാക്കളെയെല്ലാം വ്യക്തിത്വത്തിലൂടെ അച്ചടക്കത്തിലൂടെയൊക്കെ നിലനിർത്തുന്ന ഘടകങ്ങൾ കൂടിയാണ് ഈ മഠത്തിൽ കുളിച്ചുകൂടി നിൽക്കുക എന്നുള്ളത്. പിന്നെ എല്ലാ വിഭാഗം, ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിലെ വ്യത്യസ്ത ജാതി പരമ്പരകളിൽപ്പെട്ട 64 സമുദായങ്ങൾക്കും അവിടെ അവകാശമുണ്ട്. അവർക്കൊക്കെ ഇതേ രീതി തന്നെയാണുള്ളത്. ഇതിലൊക്കെ അവർക്ക് വൈകുന്നേരം പട്ടോല വായനയുണ്ട്. ആ സമയത്ത് ദർശനം, ഭഗവാന്റെ സാമീപ്യത്തിലേക്ക് അവരുടെ മനസ്സെത്തിയിട്ട് അവർ തന്നെ ഈശ്വരനായിട്ട് മാറിയിട്ടുള്ള അവസ്ഥയുണ്ട്. നമ്മൾ തെയ്യെന്നൊക്കെ പറയുന്ന ശൈലിയിൽ അവർക്ക് അരുളപ്പാടൊക്കെ ഉണ്ടാവും ചിലപ്പം. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ വരും. അപ്പോൾ ഇത് വളരെ ഒരു പൈതൃകപരമായിട്ടും പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അപ്പോൾ ഈ 64 ആൾക്കാർക്കും വരുന്ന ഒരു ദൈവിക ശക്തി ഒരേ ശൈലിയിലാണ് ഉണ്ടാവുക. ഈ ദർശനം വന്ന് തുള്ളുന്നത് ഒരേ ശൈലിയായിരിക്കും. ഇപ്പോൾ കാട്ടിലുള്ള കുറിച്ചനായാലും കാടൻ എന്ന് പറഞ്ഞ ആളായാലും അവരാണ് ഫസ്റ്റ് ആരംഭിക്കുന്നത്. അതിനുശേഷം മണത്തണിയുള്ള 4 വീട്ടുകാർ, ഇളനീർക്കാർ, തീയ സമുദായത്തിലുള്ള ആൾക്കാർ. പിന്നെ നമ്മൾ ഇപ്പം നമ്പ്യാർ സമുദായത്തിലുള്ള ആൾക്കാർ, കുറുപ്പ്, അതുപോലെ നായർ സമുദായത്തിലുള്ള ആൾക്കാരാണ് ഈ വ്രതം. അതെല്ലാ നമ്പ്യാർ സമുദായത്തിലുള്ളവർക്കും ഇല്ല. നമ്പ്യാർ സമുദായത്തിലെ ചില വീടുകളിലുള്ളവർക്കാണ് ഈ അവകാശങ്ങളുള്ളത്. അതുപോലെ തന്നെ നായർ സമുദായ, കുറുപ്പ് സമുദായത്തിലുള്ളവർക്ക് വളരെ ഭക്തിയാദരപൂർവ്വം ഒരുമിച്ച് കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ്, ഒരു സമൂഹം മുഴുവൻ, മലബാർ പ്രദേശത്തിലുള്ള ആൾക്കാർ മുഴുവൻ. അപ്പോൾ ഇങ്ങനെ ഈ ആചരണങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒന്നാണ് എന്നുള്ള സന്ദേശം കൂടിയാണ്. പിന്നെ പ്രകൃതിയിൽ ലയിച്ച ഒരു ഉത്സവ അന്തരീക്ഷമാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക, ഈശ്വരൻ, പ്രകൃതിയും നമ്മളൊന്നും തമ്മിൽ വ്യത്യാസമില്ല, എല്ലാം ഒന്നാണ് എന്നൊക്കെയുള്ള ആധ്യാത്മിക തത്വങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. മഴ ഈ സമയത്ത് ഒരു അലങ്കാരമായിട്ടാണ് കൊട്ടിയൂരിലുണ്ടാവുക. മഴ ഉത്സവം എന്നൊക്കെ അതിനെ കവിഹൃദയങ്ങളൊക്കെയുള്ളവർ വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ.

ഒരുപാട് ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉള്ളതാണ്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളിച്ചാൽ വിളിപ്പുറത്തും അതുപോലെ തന്നെ ഫലസിദ്ധി, ജനങ്ങൾ ധാരാളം വഴിപാടുകൾ കൊണ്ടുതരും. ഈ നെയ്യമൃതുകാർക്ക് ഇങ്ങനെ വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഈ ഭക്ഷണം വെച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് ശുദ്ധമായ രീതിയിൽ പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുക. ഈ തയ്യാറാക്കിയ ഭക്ഷണം എല്ലാവരും ഒരുമിച്ച് കഴിക്കുകയും കഴിച്ചതിന് ശേഷം ഈ ഭക്ഷണം മുന്നിൽ വെച്ചിട്ടാണ് പ്രാർത്ഥന. അതുപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് മറ്റേ ഇതൊക്കെ ചെയ്യുക. സാധാരണ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടല്ലല്ലോ ചെയ്യുക, പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഭക്ഷണം കഴിച്ചിട്ടാണ്, ഭക്ഷണം കഴിക്കുകയോ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ആചരണങ്ങളാണ് അത്. നമ്മുടെ നിയമൃത വ്രതക്കാർക്കും അതെ, മറ്റ് കുട്ടികളുടെ ഉത്സവമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കും എല്ലാം ഒരേപോലെ തന്നെയാണ് ഇത്തരം രീതികളൊക്കെ ഉള്ളത്. പക്ഷെ ഇത് നിയമൃത വ്രതം കുറച്ചും കൂടി ചിട്ടയും കർക്കശവും ആയിട്ടുള്ളതാണ്, വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. ധാരാളം ആൾക്കാർ ഇവിടെ വഴിപാടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കാരണോറ് പപ്പാട്ടം എന്ന് പറഞ്ഞാൽ നിരവധി വർഷക്കാലം നിയമം നടത്തിയ, പിന്നെ അതുപോലെ തന്നെ ഇതിന് മഠത്തിനൊരു കമ്മിറ്റി പോലെയൊക്കെ ഉണ്ടാവും ഇപ്പം ഇന്നത്തെ കാലത്ത്. അത് പക്ഷേങ്കിൽ ഈ ആചരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഇതിന് സമ്പൂർണ്ണ അധികാരമൊന്നും ഉണ്ടാവില്ല. അത് മറ്റ് പുറമേ സമൂഹത്തിലുള്ള ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കിയടിപ്പിക്കുക എന്നുള്ളതേ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ ഉണ്ടാവും, പക്ഷേ അവർക്കൊന്നും ഈ ആചരണങ്ങളിൽ റോളില്ല. കാരണം ആചരണങ്ങളിൽ കാരണോറ്, അതിന് താഴെ സീനിയറായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ക്രമത്തിൽ വരും. പുതുക്കക്കാരല്ലേ പുതിയ ആൾക്കാർ എന്നൊക്കെ രീതിയിൽ പറയും. അവർക്ക് ആ രീതിയിൽ തന്നെ പ്രത്യേകം ചടങ്ങുകളൊക്കെ നിർവഹിക്കാനുണ്ട്. മണത്തണ ചപ്പാരം, അതുപോലെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്ന റൂട്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഈ പ്രത്യേക രീതിയിൽ വെക്കുകയും ചെനക്കുകയും ചെയ്യുക. ചെനക്കുക എന്ന് പറഞ്ഞാൽ ഓങ്കാരം മുഴക്കുക എന്നാണ്. അപ്പോൾ എല്ലാ പേരുകൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നമ്പീശൻ എന്ന് പറയുന്ന ഒരു ആൾക്കാരുണ്ട്, കുട്ടി ഒരു പൂവൊക്കെ എത്തിക്കുന്ന അവരെ പൂവൻ എന്നാണ് പറയുക. അതുപോലെ ശബ്ദം ഉണ്ടാക്കുന്നത് കൊണ്ട് മാരാർ ആൾക്കാരെ ഒച്ച എന്നുള്ള അർത്ഥത്തിൽ ഒച്ചർ എന്നാണ് പറയുക. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഓരോ ആൾക്കാർ. അപ്പം നമ്മളെ എടങ്ങനായിക്കാർ എന്നാണ് പറയുക. എടങ്ങനാഴി എന്ന് പറഞ്ഞാൽ ഒരു നെയ്യിൻ്റെ അളവാണ്, ആ അളവുള്ള പാത്രം ഉപയോഗിക്കുന്നുണ്ട് നെയ്യ്. അപ്പോൾ ഈ നെയ്യ് വാങ്ങി വെക്കുന്നത് കൊണ്ട് തൃക്കുടത്തെ ഹരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്, തൃക്കുടത്തെ സ്വീകരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഈ നമ്പൂതിരി സമുദായത്തിലെ ഒരു തറവാട്ടിന് തൃക്കടാരി നമ്പൂതിരി എന്ന് പേര് വരെയുണ്ട്. അവരെ തറവാട്ട് പേരാണ് തൃക്കടാരി. ഈ മാലൂര് തൃക്കടാരിപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അങ്ങനെ പേരുണ്ടായത്. അവർക്ക് അനുവദിച്ച് പഴയ കാലത്ത് നൽകിയ വയലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തൃക്കടാരി നമ്പൂതിരി വാങ്ങിയിട്ട് മണിത്തറമ്മിൽ വെക്കുവയ്യ, നമ്മൾ നേരിട്ട് കയ്യിൽ നിന്ന് വാങ്ങുവയ്യ. അതുപോലെ തന്നെ പാലോന്നൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ വായ്പതി മുറിക്കുക, അത് അതിനും അവകാശമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ നെയ്യ് എന്നാണ്, പാലിലെ ഒന്ന്, ഒന്നാമൻ എന്നാണ് പാലോന്നൻ എന്നുള്ള വാക്കിനർത്ഥം. ഇപ്പോൾ നമ്മളിപ്പോൾ സദ്യയിൽ പ്രഥമൻ എന്ന് പറയാൻ കാരണം, ഒന്നാമൻ എന്നുള്ളതായതുകൊണ്ടാണ്. സദ്യയിലെ ഒന്നാം റാങ്കുകാരനാണ് ഈ പ്രഥമൻ എന്ന് പറയുന്ന ആൾ, അതുകൊണ്ടാണ് പ്രഥമൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ അതുപോലെ പാലോന്നൻ എന്ന് പറഞ്ഞാൽ പാലിലെ ഒന്നാമൻ, നെയ്യ് സ്വീകരിക്കുന്ന, നെയ്യ് അട അർപ്പിക്കുന്ന. അതിനുശേഷം അദ്ദേഹമാണ് പിന്നെ ഈ അഭിഷേകം ചെയ്യുന്ന നമ്പൂതിരിയുടെ കയ്യിൽ, ഉഷക്കാമ്പ്രം നമ്പൂതിരി അല്ലെങ്കിൽ പഠിഞ്ഞിട്ട് ആ ലെവലിലുള്ള ആൾക്കാരുടെ കയ്യിലേക്ക്, പ്രധാനപ്പെട്ട തന്ത്രി വര്യൻ്റെ കയ്യിലേക്ക് ഇത് നൽകുക. ഇത് നമ്മുടെ പ്രാർത്ഥനയെല്ലാം സമൂഹത്തിലെ സർവ്വചരാചരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും നന്മയും ശ്രേയസ്സും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും അതുപോലെ ആയുരാരോഗ്യ സൗഖ്യവും സന്താന സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് ഈ നെയ്യമൃതിൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളാണ് ധാരാളം വരുന്നത്. കാര്യം സാധിക്കേണ്ടത് വരാറുണ്ട്, സാധിച്ചതിന് ശേഷം സന്തോഷത്തോടു കൂടിയുള്ള വഴിപാടും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മഠത്തിലെ പ്രവർത്തനങ്ങളൊക്കെ.

0: തിലങ്കേരി മഠത്തിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ നെയ്യമൃതുകാർ നിൽക്കുന്ന മഠമാണെന്നുള്ളത്. അതുപോലെ തന്നെ ചെറുപ്പക്കാർ, ഇപ്പോൾ ഈ 64 ആളിൽ 40 പേരും യുവാക്കളാണ്, 40-ൽ അധികം പേര് യുവാക്കളാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ചിരക്കുന്ന സമയത്തോ മറ്റു പോകുന്ന സമയത്തൊക്കെ മറ്റു മാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ ഇന്ന് സമൂഹത്തിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഈ പോകുന്ന രംഗങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ ചിട്ടയാണ്, ഒരേ രീതിയിലാണ്, എല്ലാ കാര്യത്തിനും ചിട്ടയാണ്. അപ്പം അങ്ങനെയാണുള്ളത്. ഇപ്പോൾ മലബാറിൻ്റെ വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക വൈദ്യം വിളിച്ചു വന്ന ഒരു ഉത്സവ പരിപാടിയിലേക്കാണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും, കൊട്ടിയൂർ പെരുമാളിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വാഗർത്താവിവ സംവൃക്തോ വാഗർത്ത പ്രതിപത്തയേ ജഗതഹ പിതരോ വന്ദേ പാർവതി പരമേശ്വരോ. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കും അർത്ഥവും എന്നപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്ന ഒരു വാക്കിലെ അർത്ഥം ഉണ്ടാവും അല്ലേ. ഏത് പദം എടുത്തു കഴിഞ്ഞാൽ അതിലൊരു അർത്ഥം ഉണ്ടാവും. എന്നതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുകയാണ് ശിവനും പാർവതിയും. വാക്ക് ശിവനാണെങ്കിൽ അതിലെ അർത്ഥമായിട്ട് പാർവതി ദേവി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ശിവനും ശക്തിയും. ഇപ്പോൾ ഈ ശക്തിമയം, ശിവശക്തിമയം എന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ജീവേശ്വരൻ നമ്മുടെ ഗാനത്തിലൊക്കെ പാടുന്ന പോലെ, ശങ്കര എന്നുള്ള ഗാനത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ, ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളിലും അന്തർലീനമായ ശക്തിയാണ്. കൊട്ടിയൂരിനെ പറ്റിയിട്ട് ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞു തരാനുണ്ട്. അതായത് ഈ പശ്ചിമഘട്ട മലനിരകളുടെ സംഗമ ഭൂമിയാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയും. നമ്മൾ മാധവ് ഗഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പ്രതിപാദിച്ച സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രധാന കേന്ദ്രമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ആചാരങ്ങളിലൊക്കെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പം ശബരിമലക്ക് പോകുന്നു, ശബരിമലക്ക് പോകുമ്പം അയ്യപ്പൻ്റെ വാഹനം പുലിയ എന്ന് പറയും. അത് ശരിക്കും ജിയോഗ്രാഫിക്കലായിട്ട് അതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം ഈ ടൈഗർ റിസർവ് ഫോറസ്റ്റാണ് എന്ന് പറയുന്ന പോലെ, നമ്മൾ തിരുജട, ശിവൻ്റെ മഹാദേവൻ്റെ തിരുജടയിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നതെന്ന് സങ്കല്പമുണ്ട്. അങ്ങനെ ഗംഗാനദി ഉത്ഭവിക്കുന്ന സങ്കല്പം പോലെ തന്നെയാണ് നമ്മുടെ 3-4 ജില്ലകളിലേക്കുള്ള കുടിവെള്ള സ്രോതസ് ഉത്ഭവിക്കുന്ന സ്ഥലം ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ സംഗമ ഭൂമിയായ കൊട്ടിയൂരിൽ നിന്നാണ്. ഈ വനത്തിൽ നിന്ന് അയിലിയാർക്കാവ്, കൊട്ടേരിക്കാവ്, മലമക്കാവ് തുടങ്ങിയ കാവുകളിൽ നിന്ന്, വനത്തിൽ നിന്നും അമ്മയുടെ നെഞ്ചിലെ അമൃതധാര എന്ന പോലെ കിനിഞ്ഞൊഴുകി ഒഴുകുന്ന ഈ നീരുറവകളാണ് ബാവലിപ്പുഴ എന്ന് പറയുന്ന ഗംഗാനദി എന്നുള്ള സങ്കല്പമായിട്ട് മാറി ഒഴുകുന്നത്. ആ നദിക്ക് ഒരു സ്ത്രീ എന്നുള്ള സങ്കല്പമാണ് ഈ നദിക്കൊക്കെ വരിക. സ്ത്രീലിംഗ ശബ്ദത്തിലുമാണ് അറിയപ്പെടുക എല്ലാ ലാംഗ്വേജിലും, സംസ്കൃതത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ നദിക്കൊരു തോഴിയായിട്ടൊരാൾ വരും. തോഴി എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ് കൂട്ട്. അങ്ങനെ തോഴിയായിട്ട് വരുന്ന പുഴയാണ് കൂട്ടുപുഴ. അങ്ങനെയാണ് ആ സ്ഥലത്തിന് പേര്. ആർക്ക് കൂട്ടായിട്ട് പോകുന്ന പുഴയാണെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ഗംഗാനദിക്ക് കൂട്ടായിട്ട് പോകുന്ന പുഴയാണ്. ഈ നദിയെ കെട്ടിയാടിക്കുന്നുണ്ട് തെയ്യമായിട്ട് ഈ ബാവലിപ്പുഴയെ. മടത്തിയിൽ പൂവത്തിൻ കീഴിൽ ഭഗവതി ക്ഷേത്രം എന്നെല്ലാം പറഞ്ഞ സ്ഥലത്ത്, അതുപോലെ ഈ അടുത്ത പ്രദേശങ്ങളിലെല്ലാം തെയ്യമായി കെട്ടിയാടിക്കുന്നുണ്ട്. മണത്തണയിലൊക്കെ പുഴയിൽ ഭഗവതി എന്നാണ് അറിയപ്പെടുക. ഈ പുഴയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു നദീ തീരത്തുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു മേള എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ കൊട്ടിയൂർ ഉത്സവത്തിൻ്റെയും പ്രാധാന്യങ്ങൾ വരുന്നത്. കാശിയിലൊക്കെ ഉള്ള പോലെ തന്നെ അന്തരീക്ഷമായിരിക്കും ഇവിടെ. ഇപ്പം കൂടുതലായിട്ട് വസ്ത്രങ്ങൾ ഈ നദികളിൽ ഉപേക്ഷിച്ച് മലിനപ്പെടുത്തുന്നതിൽ ഞങ്ങളെപ്പോലുള്ള ഭക്തന്മാർക്ക് വളരെയധികം സങ്കടമുണ്ട്. കാരണം അവർ ഈ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അവരുടേതായ ഭാഷയിൽ അവർക്ക് ഇത്തരം സന്ദേശങ്ങൾ നിങ്ങളെപ്പോലുള്ളവർക്കും കൈമാറാൻ സാധിക്കട്ടെ എന്ന് നിങ്ങൾ ആശംസിക്കുന്നു. നമസ്തേ.
1: തില്ലങ്കേരി പനക്കാട്ട് നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത വൃതക്കാർ സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം വൈശാഖോത്സവ വിശേഷങ്ങളിൽ.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ കുമാരനാശാന്റെ കവിത ചണ്ഡാല ഭിക്ഷുകി, ആലപിക്കുന്നത് സ്മിത. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 റേഡിയോ എറ്റ് സ്കൂൾ, 8:00 മധുര ഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചാരു കസേര, ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 12:40 അറിയിപ്പുകൾ, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി, 2:00 ഒരു വട്ടം കൂടി നാടക നേരത്തിൽ നാടകം നെല്ലിക്ക, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: आदौ मुख्य वार्ताः। प्रधानमन्त्री नरेन्द्र मोदी दूरभाषद्वारा कुवैत आमीर इत्यनेन सह पश्चिमेशियायाः विकसितां सुरक्षा स्थितिं चर्चितवान्। भारतं संयुक्त राष्ट्र संघे पाकिस्तानं निन्दयन् तं द्वेष उद्योगेति अवोचत्। खाद्य सुरक्षया सह कृषकाणां सशक्तिकरण विषये केन्द्रितस्य पञ्चदिवसीयस्य ब्रिक्स कृषि मन्त्रिणां सम्मेलनम् इन्दौर नगरे आरभ्यते। सामरिक मार्ग परियोजनायाः जोजिला गह्वर मार्गः अन्तिमां सफलतां प्राप्नोत्, येन कश्मीर उपत्यकया सह लद्दाखस्य च मध्ये सर्व ऋतु सम्पर्कः वास्तविकतया समीपे आगतः। पाकिस्तान अधिकृत कश्मीरे प्रदर्शनकारिणां सुरक्षासेनाभिः सह सञ्जातेषु संघर्षेषु त्रिंशत्तः अधिकाः जनाः मृताः, प्रायः 200 जनाश्च व्रणिताः अभवन्। अपि च कर्णाटकस्य केरलस्य माही क्षेत्रस्य च उपरि अत्यधिकवृष्टेः सम्भावनामभिलक्ष्य भारतीय ऋतुविज्ञान विभागेन रक्तवर्णीया सञ्चेतना निर्दिष्टा। प्रधानमन्त्री नरेन्द्र मोदी अद्यापराह्णे कुवैत देशस्य प्रमुखेण शेख मिशाल अल अहमद अल जाबीर अल सबाह इत्यनेन सार्धं दूरभाषेण संवादम् अकरोत्। उभौ नेतारौ पश्चिमेशियायां परिवर्तित सुरक्षा परिस्थितिमालक्ष्य परस्परं विचार विनिमयं कृतवन्तौ। प्रधानमन्त्रिणा क्षेत्रे विवर्धित तनावपूर्ण विषये गम्भीरा चिन्ता प्रकटिता तथा च कुवैतस्य सार्वभौमिक प्रादेशिक अखण्डतां विरुध्य विहित आक्रमणान् प्रति भारतस्य प्रतिज्ञा पुनः प्रतिपादिता। असौ शान्तेः स्थैर्यस्य च पुनः स्थापनार्थं तनावं न्यूनीकर्तुं संवादं पारस्परिक सहभागितां च दृढयितुं पुनरापि आवाहनम् अकरोत्। प्रधानमन्त्री नरेन्द्र मोदी अद्य अवदत् यत् विगत द्वादश वर्षेषु देशस्य यूनां महिलानां कृषकाणां च सशक्तिकरणे सर्वकारः किमपि न अत्यजतीति। सामाजिक प्रसार माध्यमे श्रीमोदी अवदत् यत् चत्वारिंशदधिकैकशत कोटि नागरिकाणाम् आशीर्वचोभिः राष्ट्रप्रथमस्य भावनया सह सर्वकारः विश्वासाय विकासाय जनकल्याणाय च समर्पितः अस्ति। एतेषाम् अथक प्रयासानां परिणामतः अद्य देशः वैश्विकस्तरे मूलसौकर्यात् आरभ्य डिजिटल क्रान्तीति पर्यन्तं नूतनं परिचयम् अवाप्नोतीति प्रधानमन्त्री अवोचत्। विकसित भारतस्य संकल्पं साधयितुं सर्वकारः सेवायाः सुशासनस्य समृद्धेः च मार्गे अविरामम् अग्रे गमिष्यतीति श्रीमोदी अधोरेखितवान्। मध्यप्रदेशस्य इन्दौर नगरे ब्रिक्स कृषि सम्मेलनं प्रारब्धम्। सम्मेलनेऽस्मिन् ब्राजील इण्डोनेशिया दक्षिण अफ्रीका संयुक्त अरब अमीरात अन्येभ्यः सदस्य राष्ट्रेभ्यः प्रतिनिधयः सहभागित्वं कुर्वन्ति। एकविंशति देशेभ्यः कृषिमन्त्रिणः वरिष्ठाधिकारिणः विशेषज्ञाश्च समाविष्टाः सन्ति। अद्य बहूनि सत्राणि अत्र समायोजितानि सन्ति, यथा खाद्यसुरक्षा, कृषि नवोन्मेषः, पर्यावरणानुकूल कृषिः, कृषिवाणिज्यं, लघु कृषकाणां सशक्तिकरणम् इत्यादयः विषयाः अपि अत्र चर्चार्यन्ते। जोजिला सुरंग परियोजनया अद्य महत्वपूर्णः कीर्तिस्तम्भः अधिगतः। अनया सफलतया कश्मीरोपत्यकायाः लद्दाखप्रदेशस्य च मध्ये सर्वविध संयोजनस्य दीर्घकालिको स्वप्नः परिपूर्णतां प्रतियास्यति। मार्ग परिवहन राजमार्ग मन्त्री नितिन गडकरीवर्यः अद्य लद्दाखे मिनीमार्ग प्रदेशे मुख्यस्य जोजिला सुरंगस्य अन्तिमं कार्यं सम्पाद्य सम्पन्नं कृतवान्। इदम् ऐतिहासिकं क्षणं विद्यते इति वर्णयन् असौ उक्तवान् यत् एषः सुरंगः कश्मीर लद्दाखयोर्मध्ये यातायात सुविधां सुनिश्चेष्यति। तेन एतदपि उक्तं यत् सुरंगः श्रीनगर लेह नगरयोर्मध्ये वर्षपर्यन्तं निर्बाध सम्पर्कं साधयिष्यति। सामरिक गतिशीलतां, पर्यटन विकासं, स्थानीय अर्थव्यवस्थां च प्रवर्धयिष्यति। एषः 0.15 किलोमीटर दीर्घः वर्तते। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एयर चलदूरभाषीयतन्त्रांशेऽपि उपलब्धो भविष्यति। पाकिस्तान अधिकृत कश्मीरे प्रदर्शनकारिणां सुरक्षासेनाभिः सह सञ्जातेषु संघर्षेषु त्रिंशत्तोधिकाः जनाः मृताः प्रायः द्विशतजनाश्च व्रणिताः अभवन्। भारतं संयुक्तराष्ट्रसंघे पाकिस्तानस्य भारतं प्रति चिरस्थायी शत्रुत्वं संवर्धयितुं धार्मिक कुपरिभाषायाः उपयोगेन नागरिकाणां मध्ये द्वेष अभिवर्धात्मिकस्य संघटित कमार्गस्य संचालनं कुर्वन् अस्तीति दृढतया निन्दाम् अकरोत् संयुक्तराष्ट्रसंघस्य सुरक्षापरिषदः सत्रे भाषमाणः संयुक्तराष्ट्रसंघे भारतस्य स्थायी प्रतिनिधिः पर्वताथीनि हरीशः पाकिस्तानदेशं स्वक्षेत्रस्य अन्तः कार्यं कुर्वन्ति उग्रवादी संघटनानि फितना अल हिन्दुस्तान इति लक्ष्यीकृत्य राष्ट्रप्रायोजित दुष्प्रचारस्य प्रचारम् अकरोदिति निन्दाम् अकरोत्। ईरान इज़राइल देशयोर्मध्ये तीव्र युद्धानन्तरं संजातेन युद्धविरामेण सम्पूर्णे पश्चिमेशिया देशे चिन्तायाः स्थितिः दुर्बला दृश्यते। यद्यपि प्रत्यक्षतया प्रक्षेपास्त्राणाम् आदान प्रदानानि मन्दीभूतानि सन्तीति कथ्यते तथापि उभयपक्षौ उच्च सैन्य जागरूकतायां तिष्ठतः अधिकारिणश्च स्थितिम् अस्थिर्यैव अस्तीति पूर्वसूचनां ददति। झारखंड राज्यं देशस्य शेष भागेन सह अद्य महते स्वातंत्र योद्धाय धरती आबा भगवान बिरसा मुंडा इत्यस्मै तस्य पुण्यतिथौ श्रद्धांजलिम् अर्पयति। भारतस्य स्वातंत्र संघर्षस्य इतिहासे एकं नामस्ति यो हि जलवन धरायाः रक्षणार्थं ब्रिटिश शासनस्य आधारम् उद्वेलयत्। केवलं पञ्चविंशतितमे वयसि राष्ट्राय स्वप्राणान् समर्पयन् भगवान् बिरसा मुण्डा ऐतिहासिकस्य उल्गुलान आन्दोलनस्य नेतृत्वं कृतवान्। भारतीय ऋतु विज्ञान विभागेन कर्णाटके अरुणाचल प्रदेश असम मेघालये च गुरुवासरं यावत् अतिवृष्टेः अनुमानम् अभिव्यक्तम्। कर्णाटकस्य केषुचित् भागेषु केरले माहे प्रदेशे च रक्त सञ्चेतना प्रसारितास्ति। दिल्ली हरियाणा चंडीगढ़ पंजाब हिमाचल प्रदेश जम्मू कश्मीर लद्दाख उत्तर प्रदेश विदर्भ पश्चिम राजस्थाने च उष्ण तरंगाणां प्रबल संभावना प्रकाशितास्ति। विदेशमंत्री डॉ एस जयशंकर अवदत् यत् गत द्वादश वर्षेषु देशस्य विदेश नीतौ महत्वपूर्ण परिवर्तनम् अभवत् इति। सामाजिक प्रसार माध्यमे तेनोक्तं यत् अस्मिन् कालावधौ सर्वकारः सामान्य नागरिकेभ्यः निर्गमनं प्रलेखादीनां सत्यापनादीनि सौकरकार्याणि अविरामतया कृतवान् नागरिकेभ्यः पूर्ण समर्थनं च प्राददात्। सः अवदत् यत् सर्वकारेण भारतीय नागरिकाणां वैश्विक कार्यस्थले प्रवेशः सुलभः कारितः। विदेशेषु विपणि प्रवेशावाप्तुं भारतीय व्यवसायिनाञ्च समर्थनं कृतम्। भारतीयानाम् आवश्यकताम् अपि प्रपूरयितुं चतुश्चत्वारिंशत् दूतावासाः वाणिज्य दूतावासाश्च अपि उद्घाटिताः। डॉ जयशंकर अवदत् यत् सर्वकारस्य एतैः प्रयत्नैः भारतीयाः पूर्ण आत्मविश्वासेन दृढतया गर्वेण च विदेशयात्रां कर्तुं समर्थाः अभवन्नेति। प्रधानमंत्री सुरक्षा मातृत्व अभियानस्य दश वर्ष पूर्तिं स्मरन् महिला बाल विकास मंत्री अन्नपूर्णा देवी अद्य उक्तवती यत् प्रत्येकः नवजीवनः मातुः गर्भात् आरभ्यते। गर्भावस्थायाः प्रत्येक चरणेन सह सुरक्षितस्य स्वस्थस्य आदरयुक्तस्य च परिचर्चायाः अधिकारोऽपि धत्ते। सामाजिक प्रसार माध्यमे सा अकथयत् यत् विगत दशके लक्षोपलक्ष गर्भिणी महिलानां समयोचित स्वास्थ्य परीक्षणानि विशेषज्ञानां परामर्शानि उन्नत मातृ स्वास्थ्य सेवाश्च प्रदानोपक्रमः सुरक्षित मातृत्वं जन आन्दोलनम् अकरोदिति। सा अकथयत् एषा न केवलं योजना अस्ति अपि तु प्रत्येकं मात्रे तस्याः गर्भस्थ शिशवे च स्वस्थ भविष्याय सर्वकारस्य एका प्रतिबद्धता अपि वर्तते।
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ?
2: സീറോ.
1: ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്.
2: അതായത്
1: സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
0: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെ അടച്ച മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൌകര്യങ്ങൾ ഉണ്ടാക്കണം.
0: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഇമ്പോർട്ട് വളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകൾ എല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികൾ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങൾ നമ്മൾ കൈക്കൊള്ളുന്നതാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3ാം തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 ജൂൺ 9 അദ്ദേഹം 3ാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ S. സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023 സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30 അഷ്ടമിരോഹിണി വള്ളസദ്യ September 4 നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ September 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല 1 300 പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
0: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുത സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496-01-01-01. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഹരിത സമൃദ്ധിയിൽ മൊയ്യം വയലിൽ കൃഷി നടത്തുന്ന ശ്രീധരേട്ടൻ സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: കൃഷി രീതികൾ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ടൊന്ന് പറയാം.
2: കോമൺ ആയിട്ട് പറയാം. അതായത് നമ്മൾ ആദ്യം നിലം ഒരുക്കുക. നിലം ട്രാക്ടർ കൊണ്ട് നിലം ഒരുക്കി, അപ്പം നിലം ഒരുക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുമ്മായം ആഡ് ചെയ്യുന്നു. കുമ്മായം ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ചുരി 12 ദിവസമെങ്കിലും വെക്കണം. അപ്പോൾ ചുരുങ്ങി നമുക്ക് ആ ഒരു സമയത്തോടുകൂടി നമുക്കൊരു വെപ്രാളാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ 8 ദിവസം വരും. അപ്പോൾ 8 ദിവസം വെക്കാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഡോളമേറ്റ് എന്ന് പറഞ്ഞ സംഭവം കുമ്മായത്തിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ കുമ്മായത്തിന് പകരം ഉപയോഗിച്ച ഡോളമേറ്റാണ് നമുക്ക് അപ്പം തന്നെ നമുക്ക് വിത്തോ തയ്യോ എന്താ നമുക്ക് നടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ ഒരു തടത്തിൽ 3 വിത്ത്, ആ 3 വിത്ത് മാത്രം ഉപയോഗിച്ച് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ, അതായത് വള്ളിക്ക് 3, വറുത്തത്ത് 3, പാടത്ത് 3 എന്നുള്ള രീതിയിൽ നമുക്ക് വള്ളിയിൽ നമുക്ക് കിട്ടും. കാരണം 3 വെച്ചിട്ട് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മുടെ ഒരു കൃഷി രീതി നമ്മൾ ആദ്യം തുടങ്ങി വരുന്നത്.
1: ജൈവ കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്.
2: ജൈവ കീടനാശിനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും രാസകീടനാശിനി അത്യധികം നമുക്ക് ഉപദ്രവകാരിയമായിട്ടുള്ള ഇതാണ്. നമ്മൾ ഒരിക്കലും ഇതിൽ ഓരോ കളകൾക്കുണ്ടല്ലോ ഈ കീടനാശിനിയുടെ, അപ്പം നമുക്ക് റെഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ പരിസരത്ത് നമുക്ക് ആരും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഗ്രീൻ അതാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അത് കൃഷി ഓഫീസർ പറയും. നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം അത് ഓഫീസറുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടാകും. നല്ല ബുദ്ധിമുട്ട് കീടങ്ങളുടെ അത്ര കൂടുതലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കണം. പക്ഷേ എൻ്റെ ഒരു കൃഷി രീതി തികച്ചും മാറ്റാണ്. എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ കൃഷി ചെയ്യുമ്പോൾ എൻ്റെ വയലിന് മൊത്തം പൂക്കളുണ്ടാവും. ചെണ്ടുമല്ലി, സൂര്യകാന്തി ഇതുപോലുള്ള പൂക്കൾ ആണ് എൻ്റെ തോട്ടത്തിൻ്റെ ഇടകലർന്ന് അങ്ങനെ ഞാനത് കൃഷി ചെയ്യുന്നുണ്ട്. അത് കൃഷി ചെയ്യുന്ന വെച്ചാൽ ആ വിത്ത് അത്യാവശ്യത്തെ കാര്യങ്ങൾ കൊണ്ടുപോകും. എന്തെങ്കിലും കുട്ടികളൊക്കെ വന്നിട്ട് കുറച്ച് കൊണ്ട് കൊണ്ടുപോകും. അത് ഈ ഇപ്പം കൃഷി നടന്ന സമയത്ത് നമ്മൾ വെള്ളരിയൊക്കെ വിത്ത് നടന്ന സമയത്ത് ഈ ചെണ്ടുമല്ലി കൂടെ വിത്ത് തൈ കൂടി നമ്മുടെ കുറച്ച് നടും. അപ്പോഴേക്കും ഇത് പൂവുന്ന സമയത്ത് കായ്ക്കുന്ന സമയമാകുമ്പോഴേക്കും ചെണ്ടുമല്ലി അത് പരാഗണം നടക്കാനും കൂടുതൽ സൗകര്യപ്രദമാകും. അപ്പോൾ അത് മാത്രമല്ല, ഈ ചെടികളിൽ ഉണ്ടാകുന്ന മിത്രകീടം നമ്മുടെ പയറുവർഗ്ഗങ്ങളിലോ വെള്ളരി വർഗ്ഗങ്ങളിലോ ഉണ്ടാകുന്ന ശത്രുകീടങ്ങളെ ഒന്നും എടുക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഒരു 60% 70% നമുക്ക് കീടങ്ങൾ അങ്ങനെ നിയന്ത്രിക്കാൻ
1: പറ്റും. നല്ലൊരു കൺസെപ്റ്റാണ്.
2: നല്ലൊരു ഞാൻ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് എനിക്ക് വഴിപോക്കത്തിന് 2 ചെണ്ടുമല്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 2 ചെണ്ടുമല്ലി അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ അത് നല്ലൊരു രസം തോന്നി, നല്ലൊരു രസം തോന്നി. പിന്നീട് എനിക്ക് മാർക്കറ്റിന് വരുന്ന സമയത്ത് സൂര്യകാന്തിൻ്റെ വിത്തും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങനെ നല്ലതായിരുന്നു. അതായിരുന്നു പിന്നീട് അതൊരു നല്ലൊരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ ആദ്യം എനിക്കതിനെ പറ്റി അങ്ങനെ അറിയില്ലായിരുന്നു. ഈ ചെണ്ടുമല്ലിനെ കൊണ്ടും ഈ പൂവിനെ കൊണ്ടും, അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് മഞ്ഞ കളർ വരുന്ന പൂവുകളാണ് ഈ പണ്ടുകൾ ആക്രമിക്കുന്നത്. അപ്പോൾ അതങ്ങനെ വന്നു. പിന്നെയാണ് കൃഷി, നമ്മുടെ ഒരു കൃഷി ഉണ്ട് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നത് രാമകൃഷ്ണ സാറ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചെണ്ടുമല്ലിനെ കൊണ്ട് ഈ പൂവിനെ കൊണ്ട് ഇങ്ങനെയും ഗുണമുണ്ട് എന്ന് പറഞ്ഞു. അത് പിന്നെ ചില ആൾക്കാർക്ക് വ്യാപകമായിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.

0: ഇതിന്റെ വിത്തുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പുറത്ത് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: മൊത്തത്തിന് എനിക്ക് വിത്ത് കിട്ടുന്നത് കൃഷിക്കാരി കാണിക്കുന്നു.
0: ഇപ്പൊ സാർ പറഞ്ഞല്ലോ ഇവിടുത്തെ ക്ലാസ് കേൾക്കാൻ പോവാറുണ്ട്, വിത്തുകള് അവർ ഫ്രീ ആയിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുന്നത്? ചിലപ്പോൾ പലർക്കും
1: അപ്പൊ ഞങ്ങളുടെ അവിടെ ജോയിൻ വെച്ചാൽ ഞങ്ങൾക്ക് ഈ കൃഷി വിജ്ഞാന നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ പഞ്ചായത്ത്, നമ്മുടെ ഈ പഞ്ചായത്തിലാണ് കൃഷി വിജ്ഞാന കേന്ദ്രം അവിടെ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല ഇങ്ങനൊരു സംഭവം അവിടെ പോയില്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നവർ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അവരോട് അവിടെ ഇരുന്ന് ചോദിച്ചു എന്താണ് പറഞ്ഞു ഇന്ന ദിവസം ഒരു ക്ലാസ് ഉണ്ട് ഇവിടെ ഇത് പങ്കെടുത്തുകൊണ്ട് പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ അന്നത്തെ ഡയറക്ടർ ജയരാൻ സാറ് പറഞ്ഞു. ജയരാൻ സാറ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീധരൻ വരുവാണെങ്കിൽ ഒരു 10 ആളും കൂടെ കൂട്ടിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ പോകുമ്പോൾ 10 പറഞ്ഞപ്പോൾ ഒരു 15 പേരും കൂടെ കൂട്ടിക്കൊണ്ട് പോയി. അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മുടെ പേരത്തോട് രജിസ്റ്റർ ചെയ്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. ആ വാട്സപ്പ് ഗ്രൂപ്പിനോട് പിന്നീട് പിന്നെ നമുക്ക് മെസ്സേജ് വരുന്നത് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ സമയം ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ പറയാം, നിങ്ങൾക്ക് വിത്തും തൈയും ഞങ്ങൾ സൗജന്യം വേണ്ടി തരാം. അപ്പം അത് കേട്ടപ്പോൾ നമ്മുടെ വളരെ സന്തോഷം തോന്നി. അത് ഞങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്തു. അപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന വിത്തായാലും തൈയായാലും അതിലൊരു മുന്നേ ഞാൻ എന്തായാലും മറ്റുള്ളവർക്ക് കൊടുക്കും, കൊടുത്തിട്ട് അവരും കൂടെ ചെയ്യട്ടെ നമുക്ക് മാത്രമല്ല. അപ്പോൾ ഇത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇങ്ങനെ കിട്ടുന്ന അവരും കൂടെ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുമ്പോൾ അവരും തീർച്ചയായിട്ടും അവരോട് ഈ സർവകലാശാലയായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രമൊക്കെ ആയിട്ട് അവരും ബന്ധപ്പെട്ടിട്ട് അവരും ചെയ്യും. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിപ്പം നമ്മുടെ നാട്ടിലിപ്പോ ഒരു കുറച്ച് ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലാസ് വേണമെന്ന് പറഞ്ഞാല് അവിടെ നിന്നൊരു മനുഷ്യമായിട്ട് അവർ നമുക്ക് ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാല് ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ അതില് ഒരു 3-4 ഇല വരുമ്പോഴേക്കും വണ്ടുകളുടെ കീടങ്ങളുടെ അക്രമം ഉണ്ടാകും. തീർച്ചയായിട്ടും അതുണ്ടാകും. അത് എവിടെയായാലും അവിടെ കീടരോഗ വിദഗ്ധ ഡോക്ടർ മഞ്ജു എന്ന് പറഞ്ഞിട്ടൊരു മാഡമുണ്ട്. മഞ്ജു മാഡത്തിനോട് നമ്മൾ വിളിച്ചു എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ അവരെ കൊടുന്ന് പിന്നെ അറ്റൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ ആ സ്പോട്ടിൽ അറ്റൻഡ് ചെയ്തിട്ടവരെ ഒന്ന് ഫോട്ടോ അയച്ചു തരും, ഇല്ലെങ്കിൽ അതിന് ഉണങ്ങി പോയിരുന്നത് അതിൻ്റെ പേരൊന്ന് പറിച്ച് നോക്കും പോയിക്കൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കറക്റ്റായിരിക്കും. അപ്പോൾ ഇന്നത് ചെയ്താൽ മതി, പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ, അതിൻ്റെ മരുന്ന് ഞങ്ങൾ തരാം. അവർ വികസിച്ച് എടുക്കുന്ന മരുന്ന് കീടരോഗ വിദഗ്ധ ആയതുകൊണ്ട് അവർ വികസിച്ചെടുക്കുന്ന പിന്നെ കീടനാശിനികളുണ്ട്. അതീ പറഞ്ഞതുപോലെ രാസമല്ല, ജൈവം തന്നെയാണ്. നമുക്ക് അയർ, ക്യൂറോമോണസ്, PGPR എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇത്തരം കീടാണുക്കളും നമുക്ക് സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമുക്ക് തലക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആത്മ പദ്ധതി പ്രകാരം നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞ വർഷം ഇവിടെ 6 ദിവസത്തെ ട്രെയിനിങ് വെച്ചിട്ടുണ്ടായിരുന്നു. 6 ദിവസത്തെ ട്രെയിനിങ് വെച്ചിട്ട് ഇപ്പം നമുക്കങ്ങനെ ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു നമുക്ക് വന്നിട്ട് ക്ലാസ്സൊക്കെ കൈകാര്യം ചെയ്തത്. അതുപോലെ ഇപ്രാവശ്യം നമ്മൾ വേറൊരു കാര്യം ഞാൻ അവരോട് ഡിമാൻഡ് ചെയ്തത് നമുക്ക് ഒരുപാട് വെള്ളരി ഇത് സീസൺ കഴിയുന്ന സമയത്ത് കുറച്ച് ബാലൻസ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ട്രെയിനിങ്. അപ്പോൾ അത് ചെയ്തു തരാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മളെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പച്ചക്കറി ഉപയോഗിച്ചിട്ട് സോപ്പ്, അതുപോലെ ചെണ്ടുമല്ലി, അതായത് ചെണ്ടുമല്ലി ഉപയോഗിച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി നമ്മളൊരു ട്രെയിനിങ് കഴിഞ്ഞു. നല്ല
0: രീതിയിലുള്ള
1: ഇല്ല ഇവിടെ ഉള്ള ആൾക്കാർ ആരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗ്യം എനിക്ക്, അത് ഞാൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഒരു സമ്പതി തന്നെ പറയാം. എന്താവശ്യമെങ്കിലും അവിടുന്ന് മധ്യത്തിൽ എന്നെ വിളിക്കും, ഞാൻ അങ്ങോട്ടേക്ക് പോകും. എങ്ങനെയെല്ലാം നമുക്ക് നല്ലൊരു ബന്ധമുണ്ട് അവിടെ വരുന്ന അവിടെ നല്ലൊരു ബന്ധമുണ്ട്. അപ്പൊ ഞാൻ അവിടെ മാഡത്തിനോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പുതിയ ഹെഡ് വന്നിട്ടുണ്ട് ജയരാജന് പകരമാണ്. മാഡത്തിനോട് പറഞ്ഞു, മാഡം പറഞ്ഞു നമുക്ക് ജനുവരി ആകുമ്പോഴേക്കും നമുക്ക് പുതിയ ട്രെയിനിങ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ചെണ്ടുമല്ലി നമ്മൾ ഈ ഓണ പ്രതീക്ഷിച്ച് നമ്മൾ ചെണ്ടുമല്ലി ചെയ്യും. ആ ഒരു സീസൺ കഴിഞ്ഞ് പൂവൊക്കെ വേസ്റ്റാണ്, മൊത്തം വേസ്റ്റായി പോവില്ലേന്ന് അവിടുത്തെ. അത് വിറ്റെടുക്കാനും പറ്റുന്നില്ല, ഹൈബ്രിഡ് ആയതുകൊണ്ട് വിറ്റെടുക്കാനും പറ്റുന്നില്ല. അപ്പം മാഡത്തിനോട് പറഞ്ഞപ്പോൾ മാഡം നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളൊരു 10-15 ആൾക്കാരെ കൂട്ടിയിട്ട് വന്നുകൊടുക്കണം. കാരണം ഇങ്ങനെയൊരു ട്രെയിനിങ് കൊടുക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നമുക്ക് വാക്കിലോ കൂടെ നമ്മൾ ശരിക്കും നമ്മളൊരു ഒരു ലാബിൽ കയറി നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടെ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു 15 ആളെ കൂട്ടിക്കൊണ്ട് പോയി നല്ലൊരു ക്ലാസ് അവിടെ കൈകാര്യം ചെയ്ത് അത് നോക്കുമ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചെണ്ടുമല്ലി മിച്ചം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏതായാലും ഈ ഒരു മാസം കഴിയട്ടെ ബാക്കി ചെണ്ടുമല്ലി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ. അപ്പൊ അതിന് ശേഷം ഞങ്ങൾക്ക് കൂടി അത് ചെയ്യാം, നമുക്കൊരു സ്ഥിര വരുമാനം കൂടി ആവുമല്ലോ സോപ്പ്. അതെ അതെ, ഇപ്പൊ നമ്മൾ വെള്ളരി ഉണ്ട്, അച്ചാർ ഉണ്ടാക്കാം, ചീര ഉണ്ട്, സ്ക്വാഷ് ഉണ്ടാക്കാം, അച്ചാറിനൊക്കെ നമുക്ക് അച്ചാറ് എന്ന് പറഞ്ഞാൽ ഇന്ന സംഭവം എന്നൊന്നുമില്ലല്ലോ, നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്ത് സംഭവങ്ങളായാലും നമുക്ക് അച്ചാറുണ്ടാക്കാം. നമുക്ക് അതുകൊണ്ട് അങ്ങനെ

വെല്ലുവിളി. ഓരോ കൃഷിയെയും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് ദോഷകരമായി ബാധിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളയാണ് നാളികേരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും കേരളമാണ്. തെങ്ങ് അനേക വർഷത്തോളം നിലനിൽക്കുന്ന കാർഷിക വിളയാണ്. വിവിധ തരം മണ്ണും കാലാവസ്ഥയുമുള്ള പ്രദേശങ്ങളിൽ തെങ്ങ് വളരുന്നു. ഒരു വർഷത്തിൽ പലപ്പോഴായി ലഭിക്കുന്ന മഴയാണ് തെങ്ങിന്റെ ശരിയായ വളർച്ചയ്ക്കും പരമാവധി ഉൽപ്പാദനത്തിനും ഉത്തമം. കേരളത്തിൽ നാളികേരത്തിന്റെ ഉൽപ്പാദനം പ്രധാനമായും മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. 2016-17 കാലഘട്ടത്തിൽ മഴ കുറഞ്ഞതുമൂലമുണ്ടായ വരൾച്ച കേരളത്തിലെ നാളികേര ഉൽപ്പാദനത്തെ ചെറിയ തോതിലെങ്കിലും ബാധിച്ചിട്ടുണ്ട്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ 34°C അന്തരീക്ഷ താപനിലയിൽ വളർത്തിയ തെങ്ങിൻ തൈകളിൽ 31°C വളർത്തിയ തൈകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇലയുടെ വിസ്താരം, ക്ലോറോഫിലിന്റെ അളവ് എന്നിവയിൽ കുറവുള്ളതായി രേഖപ്പെടുത്തി. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക വെല്ലുവിളികളെ തരണം ചെയ്യാൻ സസ്യങ്ങളെ സഹായിക്കുന്ന രാസപദാർത്ഥമാണ് ഫീനോളുകൾ. ചെടികളെ ഉയർന്ന വെളിച്ചം, കുറഞ്ഞ താപനില, അണുബാധ, മണ്ണിലെ പോഷകക്കുറവ് എന്നിങ്ങനെയുള്ള പരിസ്ഥിതി സംബന്ധമായ സമ്മർദ്ദങ്ങളെ തരണം ചെയ്യാൻ ഫീനോളുകൾ സഹായിക്കുന്നു. എന്നാൽ ഉയർന്ന താപനില തെങ്ങിലുള്ള ഫീനോളുകളുടെ പ്രവർത്തനത്തെ കുറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ണിൽ നിന്നും വിളകൾക്ക് ലഭിക്കുന്ന പോഷകങ്ങൾ കുറയ്ക്കാനും സാധ്യതയുണ്ട്. അമിത താപനില നാളികേരത്തിന്റെ എണ്ണം, വലിപ്പം എന്നിവ കുറയ്ക്കുന്നുണ്ടെങ്കിലും നാളികേരത്തിലടങ്ങിയിരിക്കുന്ന എണ്ണയുടെ അളവ് കൂട്ടാൻ സഹായിക്കും. കുറഞ്ഞ അളവിലുള്ള മഴ ലഭ്യത മൂലമുണ്ടാകുന്ന വരൾച്ച തെങ്ങുകളുടെ വളർച്ച മുരടിക്കുന്നതിനും ഓലകൾ കീഴ്പോട്ടു ചായുന്നതിനും പാകമാകാത്ത കായ്കൾ വീഴുന്നതിനും കാരണമാവുന്നതിനാൽ വരൾച്ചാ സമയങ്ങളിൽ തെങ്ങിൻ തൈകൾക്ക് ആവശ്യമായ ജലസേചനം നൽകേണ്ടത് ഉത്തമ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനുള്ള പരിഹാരമാർഗങ്ങൾ എന്ന നിലയിൽ വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള നാടൻ ഇനങ്ങൾ തിരഞ്ഞെടുക്കാം. മണ്ണിലെ ജലാംശം സംരക്ഷിക്കുന്നതിന് തെങ്ങിൻ തടത്തിൽ പുതയിടാം, തുള്ളി ജലസേചനം നടത്താം, നല്ല രീതിയിൽ ജൈവവളം നൽകാം. വേനൽക്കാലത്താണെങ്കിൽ തെങ്ങിന്റെ തടിയുടെ താഴെ നിന്ന് ഏകദേശം 2 മുതൽ 3 മീറ്റർ ഉയരത്തിൽ ചുണ്ണാമ്പ് വെള്ളം അടിക്കുന്നത് തെങ്ങിനനുഭവപ്പെടുന്ന ചൂട് കുറയ്ക്കാൻ ഏറെ സഹായകമാകും. അന്തരീക്ഷ താപനില കൂടിയ പ്രദേശങ്ങളിൽ സാധാരണഗതിയിൽ കൃഷി ചെയ്യുന്നത് വാഴയാണ്. നീർവാർച്ചയുള്ളതും വളക്കൂറുള്ളതുമായ മണ്ണിൽ വാഴ നന്നായി വളരും. ഏകദേശം 10°C മുതൽ 30°C വരെയുള്ള താപനിലയിലും വർഷം മുഴുവനുള്ള ജലലഭ്യതയും വാഴ കൃഷിക്ക് അനുയോജ്യമാണ്. കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തുടർന്ന് കാർഷിക മേഖലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സംസ്ഥാനത്തെ പരമ്പരാഗത കൃഷിവിളകളിൽ നിന്ന് ഭക്ഷ്യവിളകളിലേക്കുള്ള പരിവർത്തനത്തിന് കാരണമായിട്ടുണ്ട്. കേരളത്തിൽ 1960കളിൽ ഏകദേശം 39% വാഴകൃഷിയുടെ വിസ്തീർണം കൂടിയതായി കണക്കുകൾ തെളിയിക്കുന്നു. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വാഴകൃഷി ചെയ്യുന്നത് പാലക്കാട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ മൊത്തം ഫലവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ 17.47% വാഴകൃഷിയിൽ നിന്നാണ്. എന്നാൽ 2016-17 കാലഘട്ടത്തിൽ വാഴകൃഷിയുടെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. സമീപകാലത്ത് അന്തരീക്ഷ താപനിലയിലുണ്ടായ വർധനവും വരൾച്ചയുമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഉയർന്ന ചൂട് വാഴയുടെ ഉത്തമ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. എന്നാൽ ഉയരുന്ന താപനില തണുത്ത പ്രദേശങ്ങളിലെ വാഴകൃഷിക്ക് ഗുണകരമാണ്. ഉയർന്ന ശരാശരി താപനില ഇത്തരം പ്രദേശങ്ങളിൽ വാഴകൃഷി നേരിടുന്ന അപകട സാധ്യതകൾ കുറയ്ക്കുകയും അതുവഴി വാഴകൃഷിയുടെ അനുയോജ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. വാഴച്ചെടികൾക്ക് പൂർണ്ണ വളർച്ചയെത്താൻ ഏകദേശം 900 മില്ലിമീറ്റർ മുതൽ 1200 മില്ലിമീറ്റർ വരെ വെള്ളം ആവശ്യമാണ്. വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഉചിതമായ ഈർപ്പം നിലനിർത്തുന്നത് വാഴയുടെ ഉത്തമ വളർച്ചയ്ക്ക് നിർണായകമാണ്. ഒപ്പം അധിക ജലം മണ്ണിൽ നിന്നും നീക്കം ചെയ്യുന്നതും ഇവയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഉയർന്ന ചൂട് വാഴച്ചെടികളിൽ ഉയർന്ന സമ്മർദ്ദം ചെലുത്തുന്നതിനോടൊപ്പം ജലത്തിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാറ്റിന്റെ ഗതിയും ശക്തിയുമാണ് വാഴകൃഷിയെ നിയന്ത്രിക്കുന്ന മറ്റൊരു കാലാവസ്ഥാ ഘടകം. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി പ്രൊമോഷൻ കൗൺസിലിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ ചുഴലിക്കാറ്റിന്റെ ആക്രമണം വരും കാലങ്ങളിൽ വർദ്ധിക്കാനിടയുണ്ട്.
കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വാഴകൃഷിയെ ഇത്തരത്തിൽ ദോഷകരമായി ബാധിക്കുന്നതിനും ചില പരിഹാര നടപടികൾ നമ്മുടെ കർഷകർ സ്വീകരിക്കാറുണ്ട്.

വാഴ നട്ടതിനു ശേഷം പുതയിടുന്നത് പുല്ല് വളരുന്നത് തടയാനും അമിതമായ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും സാധ്യമാകുന്നു. ഉയർന്ന വിളവ് ലഭിക്കുന്നതിനും വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ളതുമായ വാഴ ഇനങ്ങൾ കൃഷി ചെയ്യുക. അമിതമായ കാറ്റുള്ള പ്രദേശങ്ങളിൽ വാഴ വലുതാകുന്നതനുസരിച്ച് താങ്ങുകൊടുക്കുക. അത്തരം പ്രദേശങ്ങളിൽ കാറ്റിനെ തടയാനുതകുന്ന ചെടികളുടെയും മരങ്ങളുടെയും ജൈവമതിൽ നിർമ്മിക്കുക. ഇവയിൽ നിന്നും പച്ചില വളവും ലഭ്യമാക്കാം. ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് കൃഷി ഏറെ ലാഭകരമാക്കാൻ കർഷകർക്ക് സാധിക്കും.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ ഹലോ, ഇതാരാ?
2: ഹലോ, ഗീതയല്ലേ?
1: അതെ, എന്നേനു?
2: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
1: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
2: നിങ്ങളെ ഒരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
1: ആ,
2: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
1: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
2: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനേ.
1: അവരെടി പോയിന്ന് എന്നോട് കേൾക്കണ്ടേ, അത് അവരോടല്ലോ വയ്ക്കണ്ടേ.
2: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
1: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
2: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
1: ഇത് പറയാനാണോ നിങ്ങളിപ്പോ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നായിരിക്കൂലോ.
2: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
1: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങും പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
2: അതേ പൈശ്ശേരി തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നേനല്ലേ.
1: അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ. നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
2: ആരെ നമ്പറാ?
1: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
2: അതിൽ വിളിച്ചാ കിട്ടുവാ?
1: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
2: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
1: നിനക്കെങ്ങനെ അറിയാ?
0: സൈക്കോളജി.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. വിബിജി റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈറ്റിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശ്രദ്ധ നൽകിയതിന് കുവൈറ്റ് അമീറിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയത്തിന്റെ പ്രധാന നദീ സംയോജന ജലസംരക്ഷണ പദ്ധതികൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അവലോകനം ചെയ്തു. നമാമി ഗംഗെ ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളും പദ്ധതികളും വിശദീകരിച്ചതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വകുപ്പിന്റെ മുൻനിര സംരംഭമായ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരിയെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്ത് ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് വഴി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ സർക്കാർ നിരന്തരം ശക്തിപ്പെടുത്തി വരികയാണെന്ന് പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
3: तो वहां 2.5 करोड़ लोगों को हम इंस्टीट्यूशनल डिलीवरी में हम 90.6% तक पहुंचे और हमारा एंटीनेटल चेकअप जो है वह हमारा 95.9%. तो यह बहुत ही सराहनीय भी है. मैं इसके लिए स्वास्थ्य विभाग को और प्रदेश के सभी स्वास्थ्य पदाधिकारियों को, ऑफिसर्स को, उन सबको बधाई देना चाहता हूँ.
2: കഴിഞ്ഞ 12 വർഷമായി ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനവും ബ്രാൻഡ് ഇന്ത്യയെയും ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധിഘട്ടങ്ങളിൽ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി രാജ്യം ഉയർന്നു വന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 21ന് നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
4: സഭി രാജ്യ മുഖ്യമന്ത്രിയോ അനുരോധ പത്രം ലിഖാഹി സഹയോഗ इस बीच में अनेक राज्य के मुख्यमंत्री अपने राज्य की डीजी और चीफ सेक्रेटरी की उपस्थिति में डिस्ट्रिक्ट कलेक्टर की मीटिंग, एसपी की मीटिंग राउंड शुरू किए हैं. हमारी भारत सरकार की सभी संबंधित एजेंसी सारे अपने अपने भूमिका निभा रहे हैं.
2: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വിനിമയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കര അതിർത്തികളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സംവിധാനം. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിനനുസൃതമായി നിർമ്മിച്ച ഈ സംവിധാനം വ്യാപാര സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷയും ശക്തമാക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ടു ദിവസത്തെ ബൾഗേറിയ ഫിൻലൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തി. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൌകര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ലഡാക്കിലെ മിനിമാർഗിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിന്റെ ഭാഗമായ അവസാനഘട്ട ബ്ലാസ്റ്റ് നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്.
5: ഏത് ദുർഘട കാലാവസ്ഥയിലും കശ്മീരും ലഡാക്കും തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്ന ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനമാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 11,578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ റോഡ് തുരങ്കമായി മാറും. 2028 ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 13.15 km ദൈർഘ്യമുള്ള പാത തയ്യാറാകുന്നതോടെ സോജില ചുരത്തിലൂടെയുള്ള യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജപ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിലെ പ്രമുഖ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ അധികൃതർ നിരോധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം പാക് അധീന കശ്മീരിൽ പോലീസ് അതിക്രമങ്ങളുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത്തരം ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും അദ്ദേഹം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ലബനൻ, ഇറാൻ, ഗസ എന്നിവിടങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കാലം കണക്കിലെടുത്താണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP നദ്ദ. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ മൂന്ന് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: വൈദ്യുത ലൈൻ പൊട്ടിവീണതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു കാരണവശാലും അതിന് സമീപത്തേക്ക് പോകരുത്. പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാവാം. KCB ജീവനക്കാർ എത്തും വരെ മറ്റാരെയും അതിനടുത്തേക്ക് പോവാൻ അനുവദിക്കുകയും അരുത്. വൈദ്യുത സംബന്ധമായ അപകടമോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ 9496-01-01-01. ഈ നമ്പർ മൊബൈലിൽ സേവ് ചെയ്യുക. ഓർക്കുക, ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്കോവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്കോവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999-447-6836,
2: 9447-371-836,
1: 8078-502-836.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2019 പുറത്തിറങ്ങിയ മേരാ നാം ഷാജി എന്ന മലയാളം കോമഡി ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
2: ഓ, ഈ മുതലാളിയുടെ ഒരു വണ്ടി ഭാഗ്യേ. BMW, ടൊയോട്ട, ലാൻഡ്. മുതലാളിനെ കണ്ടില്ലേ? ആധാരവും കിട്ടിയാ ഇത്ര പെട്ടെന്നാ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ.

0: അതെടാ മുതലാളി, ഈ ഇപ്പൊ വിചാരിക്കണത് ഇവിടെ എന്താ നടന്നേന്നല്ലേ. ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. ഇനി വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ഷാജി, ഷാജി ഉസ്മാൻ. ഇവിടെ തോപ്പേ കോളനിയിലുള്ളതാ. ഒരു പാവം പിന്നാമ്പുറ പണിക്കാരൻ, മനസ്സിലായ? ഇയൊക്കെ എന്തെന്നാടാ പറഞ്ഞത്? ഓനെ പോലെ അഞ്ചാറ് മുതലാളിമാരെ കോഴിക്കോടങ്ങാടി കെട്ടിപ്പൊക്കിയാണ്. അതുകൊണ്ടാ ഓനിങ്ങനെ ഒറ്റയ്ക്ക് കെട്ടി തൂക്കിയിട്ടേക്കണത്. കോഴിക്കോടെ മഹാന്മാരുടെ നാട്, നന്മയുള്ള നാട്, നല്ല മൊഞ്ചുള്ള നാട്. അല്ലാണ്ട് ഓനെ പോലുള്ള കല്ല ഹിമാലയുടെ നാടല്ല കോഴിക്കോട്. അവന്റെ ഒരു ഇപ്പൊ കൊള്ളാൻ അടിപൊളി കൊള്ളാലോ. ഇത് പണിയാൻ പറ്റിയസല. പിന്നെ ഈ പണിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് വെച്ചാ, എന്റെ പെണ്ണും പിള്ള ജീവിതത്തിൽ ആദ്യമായിട്ട് തന്ന കൊട്ടേഷൻ. പിന്നെ നിന്റെ ഓഞ്ഞ പ്രതികാരം അത് ആറായിട്ട് മടക്കി നിന്റെ കോണാത്തി കൊണ്ടുവച്ചാണ്. എടുത്തോണ്ട് പോടായി പന്നി. ഇമ്മാരി മോയിന്തകളിലൂടെ മാമാ പണി ചെയ്തിറക്കാതെ അന്തസ്സുള്ള ജോലി ചെയ്തിരിക്കും എന്നെ പോലെ.
1: രണ്ടായിരത്തി 2019 യൂണിവേഴ്സൽ സിനിമാസിന്റെ ബാനറിൽ ബി രാഗേഷ് നിർമ്മിച്ച് നാദൃശ സംവിധാനം ചെയ്ത മലയാളം കോമഡി ചലച്ചിത്രമാണ് മേരാനാം ഷാജി. ബിജു മേനോൻ, ആസിഫ് അലി, ബൈജു സന്തോഷ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ദിലീപ് പൊന്നനാണ് ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കിയിട്ടുള്ളത്. ബിജു മേനോൻ, ആസിഫ് അലി, ബൈജു സന്തോഷ് എന്നിവരെ കൂടാതെ ശ്രീനിവാസൻ, കെ ബി ഗണേഷ് കുമാർ, നിഖില വിമൽ, മൈഥിലി, സുരഭി ലക്ഷ്മി, രഞ്ജിനി ഹരിദാസ്, ആശ അരവിന്ദ്, ടിനി ടോം, ധർമ്മജൻ ബോൾഗാട്ടി, ജി സുരേഷ്, സാദിഖ്, നിർമ്മൽ പാലാഴി, കലാഭവൻ നവാസ്, ഭീമൻ രഘു, ഹരീഷ് കണാരൻ, ജാഫർ ഇടുക്കി എന്നിവരും ഇതിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
2: ലൈലത്താ പറ്റൂല എന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ വേജാറായി പോയി.
0: എന്റെ ഭാര്യയിലടാ എന്റെ ശക്തി.
2: അപ്പൊ ബാക്കിയുള്ള പെണ്ണുകളൊക്കെയോ?
0: എന്റെ വീക്ക്നെസ്.
2: നിങ്ങൾക്ക് ശക്തിനേക്കാൾ കൂടുതൽ വീക്ക്നെസ് ആരേ?
0: ബേബി 20 ഇവിടെ ആളില്ല, മുതലാളി മൂലവട്ടത്തേക്ക് വരിക.
2: അല്ല, ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും. നിങ്ങളതാ ഫസ്റ്റ് കൈനീട്ടോ, കണ്ടറിഞ്ഞിട്ടോളി, തീരെ കുറയ്ക്കണ്ട. അയ്യോ, ദുരിതത്തിനൊരു ആശ്വാസം അല്ലല്ലോ അക്ക.
0: എനിക്ക് ആശ്വാസം. അഞ്ഞൂറ്
2: ഇത് മതി, ഇത് മതി.
0: ഇത്തരം പുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് നല്ലതാണ്.
2: എന്ത്?
0: ഞാൻ 20 ഈ 500 ഇട്ടില്ലേ?
2: ആരഞ്ഞൂറ് ഇട്ട്? നിങ്ങൾ 20 എടുത്തപ്പോ 500 നിലത്ത് വേണം. ആരുത്തു തന്നാ നിങ്ങൾ എന്തിനാ അതിൽ കൊണ്ടിട്ട്?
0: ചേട്ടാ
2: ഞാനത് നോക്കണേ, ഇയാക്കെന്താ പറ്റി?

0: നിങ്ങൾ കുടിച്ചു തീർത്ത പൈസ ഉണ്ടായിരുന്നെങ്കിലേ ഈ വീടിന്റെ മുമ്പിൽ ഒരു ബെൻസുകാർ വാങ്ങിടേനു.
1: ഈ കുടിക്കോ?
2: ഇല്ലല്ലോ.
1: തന്റെ ബെൻസോടെ ആദ്യം വല്ല ബാക്കിയുണ്ടോന്നു?
0: നിങ്ങളോട് ആരാ പറഞ്ഞ ആ കോൺട്രാക്ടറുടെ ചന്തിക്കിട്ട് കുത്താന്?
1: നമ്മൾ കോഴിക്കോട്ടുകാരുണ്ട്.
0: ഇത് എന്നെ കൊടുത്ത് പറയിക്കരുത്. എന്നിട്ട് ആടുന്ന് വിളിച്ചു പറഞ്ഞ് ഞാനാണ് കൊട്ടേഷൻ തന്നേന്ന്. ആ ഏച്ചി പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞല്ലേ ഉള്ളു.
3: ഓ ഏത് എട്ടങ്ങാരും പിടിച്ച നേരത്താ പഠിച്ചോനെ ജളപ്പര ഇറങ്ങി പോരാൻ തോന്നിയത്.
0: അല്ലാന്ന് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെ ഗുണ്ടായത്?
1: എന്റെ ഉമ്മക്ക് സിസേറിയൻ ആയിരുന്നല്ലോ.
0: സിസേറിയനും ഗുണ്ടയും തമ്മിൽ എന്താ ബന്ധം?
1: കണ്ണു തുറന്നപ്പോ തന്നെ കണ്ട കത്തിയ. അപ്പൊ കത്തി ഞാനോട്ട് പ്രേമം പറ്റില്ലേ? കത്തിക്കാണെങ്കിൽ ചന്തിയോട് പ്രേമം.
4: കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഷാജി എന്നു പേരുള്ള മൂന്ന് വ്യക്തികളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ഷാജി ജോർജ്, കോഴിക്കോട് സ്വദേശി ഷാജി ഉസ്മാൻ, തിരുവനന്തപുരത്ത് നിന്നുള്ള ഷാജി സുകുമാരൻ എന്നിവരാണ് അവർ. ഷാജി ഉസ്മാനായി ബിജു മേനോനും ഷാജി ജോർജായി ആസിഫ് അലിയും ഷാജി സുകുമാരനായി ബൈജു സന്തോഷുമാണ് വേഷമിടുന്നത്. ആസിഫ് അലിയുടെയും ധർമ്മജൻ ബോൾഗാട്ടിയുടെയും ബിജു മേനോന്റെയും നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്.
5: വീട്ടിൽ പറഞ്ഞിട്ടല്ലേ വന്നത്? ഇടിച്ചെങ്കി ഇപ്പൊ കാണാനും എല്ലാം കൂടെ ചുരുണ്ട് അടിയിലോട്ട് ഇരുന്നേ.
6: മൈ ഗോഡ്!
5: ആ ഓട് ഓട് ഒന്നാട്, വിളിക്കാതെ നനയ്ക്കാതെ ഇറങ്ങിയിരിക്കുക. സാറിന് പൊന്മുടി തോട്ടമുണ്ടോ? പണിക്കൊക്കെ ആളിനെ കിട്ടുന്നുണ്ടോ അതോ ആസാമിയും ബംഗാളിയൊക്കെ തന്നെ?
6: എന്റെ തോട്ടത്തിൽ സ്ഥിരം പണിക്കാരാ, വർഷങ്ങളായിട്ട്.
5: അതാ നല്ലത്. അല്ല, ഈ വെള്ളപ്പൊക്കവും മലയിടിച്ചിലൊക്കെ വന്നപ്പോഴേ സാറിന്റെ തോട്ടത്തിൽ വല്ല കുഴപ്പമുണ്ടായോ?
6: ആ
5: എങ്ങനെ ഉണ്ടാതിരിക്കും, ഉള്ള കുന്നും മലയൊക്കെ ഇടിച്ച് പുഴയ്ക്കകത്തോട്ട് സിമന്റിൽ കെട്ടി പൊക്കല്ലേ. ചോദിച്ചാ പറയും വാട്ടർ ഫ്രണ്ട് ചെന്ന്. ആ മാധവ കാട്ടിലും കസ്തൂരി രംഗനൊക്കെ പറയുന്ന കേട്ടിരുന്നെങ്കിൽ ഈ വലിയ ദുരന്തമല്ല ഉണ്ടാവുമായിരുന്നു.
6: നല്ല അറിവാണല്ലോ എനിക്ക്, കൊള്ളാലോ.
5: അതൊക്കെ വാട്സപ്പിൽ വരുന്നല്ലേ സാറേ. ഞാൻ നിസാര പുള്ളിയാണെന്നാണോ സാർ വിചാരിച്ചത്? ഞാനേ നാല് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാ. ഓ ദാണ്ട് തൊലിഞ്ഞ ചെക്കിങ് യുമാരി കാട്ടുമുക്കിൽ വന്നിട്ട് ആരെ പിടിക്കാനോ? എന്താ സാർ, എന്ത് പറ്റി?
7: ഹോസ്പിറ്റലിൽ കൊണ്ടുപോ
5: സാർ, എമർജൻസി ആണ്, അറ്റാക്കാണ്.
7: ഹലോ,
5: പറഞ്ഞിട്ട് നിർത്താൻ പറയും.
7: വിദ്യ ജംഗ്ഷൻ കഴിഞ്ഞ് ഇടതുവശത്ത് ഒരു ആശുപത്രി ഉണ്ട്, അവിടെ കയറ്റിക്കും.
5: ശരി സാർ,
7: അവയെ വിട്ടോ.

0: സാറേ പേടിക്കണ്ട, നമ്മള് 5 മിനിറ്റിനുള്ളിൽ ആശുപത്രി എത്തും.
1: വേണമെന്നില്ല, ഇപ്പോ നല്ല ആശ്വാസമുണ്ട്.
2: ചെലപ്പോ ഈ
1: ഗ്യാസിന്റെ ഇരിക്കും.
0: എന്നാലും ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് പോ സാർ.
1: വേണ്ട, എന്നെ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചാ മതി.
0: തിരുവനന്തപുരത്ത് എവിടെയാ സാർ?
1: പാളയത്ത്.
0: ആ, നമ്മുടെ സ്റ്റാൻഡ്. സാറിന്റെ വണ്ടി എവിടെ?
1: ഈ റോഡിനപ്പുറത്ത്.
0: അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ യൂട്ടേൺ എടുത്ത് അപ്പുറത്തോട്ട് വിട്ടുതരാം.
1: അയ്യോ വേണ്ട, ഞാൻ ക്രോസ് ചെയ്തോളാം.
0: ഹാർട്ട് വയ്യാത്തല്ലേ, ഹാർട്ട് ഉള്ളവന്മാർക്ക് ഈ റോഡ് ക്രോസ് ചെയ്യാക്കൂല. ഞാൻ വിടാം.
1: സാരമില്ല, എന്നെ രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചില്ലേ, അത് തന്നെ ധാരാളം.
0: നോ മെൻഷൻ.
1: എത്രയായി?
0: 1800. താങ്ക് യു.
3: 500, 700, 200 രൂപ കൂടുതലാ.
0: സാർ, ഇതിനകത്ത് 200 രൂപ കൂടുതലാ.
1: അല്ല, അതിരിക്കട്ടെ, ഞാൻ സന്തോഷത്തോടെ തന്ന.
0: വേണ്ട സാർ, ഒന്നാമത് ഇവിടുത്തെ ടാക്സിക്കാരന്മാരെ കുറിച്ച് വലിയ പരാതിയാണ് എനിക്കുള്ളത്. പത്മനാഭത്ത്
1: വെച്ചോളൂ
0: സാർ. വേണ്ട,
4: ഇരിക്കട്ടെ.
0: എന്തടാ
4: നീ ഈ പരിപാടി എപ്പോ തുടങ്ങിയ?
0: എന്തോന്ന് പരിപാടി?
4: ഈ പരിപാടി,
0: ഈ പരിപാടി
4: യവനെ തിരക്ക് അറിഞ്ഞൂടെ?
0: ഇല്ല,
4: യവനാണ് ജോണി.
0: ഏ ജോണി?
4: മരുന്ന് ജോണി. കഞ്ചാവൊക്കെ കാട്ടി നിറക്കണമേ.
0: ചേ തന്നെ.
4: ഓ, ഇപ്പിനല്ലേ സ്കൂളിലും കോളേജിലൊക്കെ പിള്ളേർക്ക് സാധനം കൊണ്ടുകൊടുക്കണത്.
0: എന്തോ സാധനം?
4: എട കഞ്ചാവ്
0: ഉള്ളതാ?
4: ആ, നിനക്ക് അറിഞ്ഞൂടെ? ഇടിപ്പിള എല്ലാവർക്കും അറിയാല്ല തള്ളി വെന്തരടാ ഇത്. കഞ്ചാവ് ജോണി അവന് അറിഞ്ഞു.
5: നിന്നെ വലിപ്പിച്ചവേ.
0: നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടോ കേട്ടാ? എന്താ സാറ്?
6: നോ പാർക്കിങ്ങാ, പെറ്റിയുണ്ട്.
0: കുളുത്തി കിടക്കണം. ഒരു സവാരി വന്ന പാവത്തിന് ബാക്കി കൊടുക്കാൻ പോയോ?
6: ഒന്നും എനിക്കറണ്ട, പേര് പറഞ്ഞു.

0: 앞으로 작게 나갈 거라. നമ്മളെ പെട്ടു, പക്ഷെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത്. എന്തൊക്കെ ആലോചിച്ചാലേ ബ്രോ?
1: ഉദ്ദേശ ഈ കരച്ചിലൊന്നും ഷാജിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല.
2: അവ മരുന്നുണ്ട്, ഇടരുത് അവനെ. ഇന്ന് തന്നെ തീർക്കണം.
0: ഷാജി വേണ്ട,
2: പിന്നെ അവൻ കായലിലെ വല്ലതും ചാടിയാല് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടണം, ഇല്ലെങ്കില് നമ്മള് കൊലക്കേസിൽ പ്രതിയാകും. ഞാൻ പൊക്കോളാം, നിങ്ങളോട് നിൽക്ക്.
0: ബുദ്ധിയില്ലാത്ത ഈശ്വരോടും
3: എല്ലാരും പിടിക്കോ.
1: അവനെന്നെ രോമത്തിൽ തൊടൂല. സക്കീറിന് മനസ്സിലായി ഞാനാണെന്ന്.
0: എന്താ
1: ഇല്ലെങ്കിൽ അതിന്റെ തലയുടെ കടന്ന് ഉള്ളു ഞാൻ മെസ്സേജ് ചെയ്ത് കണ്ടില്ലേ സക്കീറോടെ പോക്ക്.
2: എടാ അവന് ഹൃദ്രോഗമാണെന്ന്. എന്തെങ്കിലും നമ്മളെ ചെയ്താലേ അവൻ ചത്തുപോകുന്നു പറഞ്ഞതേ മെസ്സേജ് വന്നിരിക്കണം. പിന്നെ തരാനുള്ള പൈസ കുറേശ്ശെ കുറച്ചെ തന്നോളാവുന്നു പറഞ്ഞിട്ടുണ്ട്. പണ്ടാരടങ്ങ് നമ്മളെല്ലാം ചെയ്തിട്ട് സീൻ കപൂറായ ഉണ്ടല്ലോ, നമ്മളകത്തായി പോവും. ആ തെറിച്ച

0: ഓ പോയി.
1: എന്നിട്ടെന്താ?
0: നിങ്ങളെ ഇവിടെ ഇല്ല, ഓട്ടം പോയതാണ്. ഓട്ടം പോയി വന്നിട്ട് കണ്ടോളൂ എന്നൊക്കെ ഞാൻ ഹെഡ്മാഷിനോട് പറഞ്ഞ്. അല്ല, നിങ്ങൾക്കിപ്പ എന്തേ അവിടെ പരിപാടി?
2: ഇവിടെ കപ്പലിലെ ജോലിയുള്ള രണ്ട് എഞ്ചിനീയർമാരും പിന്നെ അവന്റെ ഒക്കെ ഭാര്യമാരും ഒക്കെ ആയിട്ട് കന്യാകുമാരിയിലേക്ക് ഇറങ്ങിട്ട് വന്നാ. ഇവിടെ എത്തിയപ്പോ അവർക്ക് പാട്ടോ കൂത്തോ കാണണം. ഇനിയിപ്പോ അവന്മാരെ കൊച്ചി കൊണ്ടുവന്നാക്കിട്ട് ഞാൻ വരാം.
0: എന്നാ പിന്നെ ഞങ്ങള് കൊച്ചി പോയിട്ട് വരി.
2: എടി വെക്കല്ലേ, ഒരു കാര്യം പറയാനുണ്ട്.
0: എന്താ പറയ?
2: ഇതില് ഒരുത്തന്റെ ഭാര്യയെ ഞാൻ കേറിയപ്പത്തോട്ട് നോക്കണം. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പശപ്പശ കാണുന്നാണ് തോന്നണത് കേട്ടാ. ഇവിടെ ആള് യു എസ് എ ആണ്.
0: അമേരിക്കക്കാരിയോ?
2: ഡി അമേരിക്കൻ കൊറിയൊന്നും അല്ല. യു എസ് എന്ന് പറഞ്ഞാൽ അൺസാറ്റിസ്ഫൈഡ് അക്കൺ. എങ്ങനെയുണ്ട്
0: ഇമ്മാതിരി വൃത്തിയായിട്ട് പെണ്ണുങ്ങളായിട്ടാണ് നിങ്ങൾ ടൂർ പോണേ? ചാജിയേട്ടാ നിങ്ങൾ ഇങ്ങോട്ട് പോരി. ഇപ്പൊ പൊരയിലെത്തണം എന്നാൽ ഇപ്പൊ പൊരയിലെത്തണം.
2: ഞാൻ പറയുന്നു കേക്കടേ.
0: നിങ്ങൾ വണ്ടീന്റെ അടവടിച്ചിരിക്കുന്നു ഇല്ലല്ലോ. അതിന്റെ ഇടയ്ക്കാണ് മറ്റേടത്തെ പെണ്ണുങ്ങളെ കൊണ്ട് കറങ്ങാൻ പോണ്.
3: ചാജിയേട്ടാ നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോന്നോളിട്ടോ.
0: ഇപ്പൊ പൊരയിലെത്തണം എന്നാൽ ഇപ്പൊ ഇവിടെ എത്തണം.
2: ബജറ്റ് പോടി കാഴിപ്പണം കേട്ടോളൂ. ഇവിടെയുള്ള വാദങ്ങളെ കെട്ടിയ പൊല്ലാപ്പാവെന്ന് വിചാരിച്ച കോഴിക്കോട് നിർത്തിയ കെട്ടിയിറങ്ങിയത്, അതും പ്രേമിച്ച്. ഇവളാണെങ്കി വാദവും കി വാദം.

0: നിരസിപ്പെട്ട ഗുണ്ടുകയ്യ മാടിനെ കയറി
1: എല്ലാവരും
0: മാടിനെ കയറി മനസ്സിന് കയറി
2: നീ പോയി ഒരാട്ടിലിട്ടെടുത്തുണ്ട് ആ പാലത്തിനടിയിലേക്ക് ഞാനോ
0: പ്രിയപ്പെട്ട ചേട്ടൻ പറയാം എന്റെ അമ്മ കിഡ്നി രണ്ടും തകർന്ന് വീട്ടിൽ കിടക്കുകയാണ്. എന്റെ അച്ഛൻ വെള്ളം എറിഞ്ഞ് അത്യാവശ്യ നിലയിൽ
1: അച്ഛനും അമ്മ അത്യാവശ്യ നിലയിൽ കിടക്കുമ്പോഴാണ് എള്ളുള്ളരി ആയി തുള്ളി കിടക്കുന്നത്. ഒരു ഒട്ടി
0: ചോദിച്ചാ ഒട്ടാണ് അല്ലെ തേനീച്ച കൂടുതൽ ഇറങ്ങിയിരിക്കാം.
1: ഇതും നോക്കി നിന്ന വിവറേജ് പൊട്ടിപ്പോട്ടിണ്ടാവില്ല ദൈവമേ തള്ളല്ലേ വൈ
3: ഇടി ഞാൻ ഈ എ ടി എമ്മിന്റെ മുമ്പിൽ ക്യൂ കടി നീ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കട്ടാ. ഓക്കെ ശരി കാര്യം
1: നല്ല തള്ള
3: പെട്ടെന്ന് രണ്ട് മിനിറ്റുള്ളൂ
1: രണ്ടരടൂന്ന് എന്നെ ചാത്തി ചവിട്ടിട്ട് ചട്ടിടാൻ പറ്റുള്ളൂ.
2: പിന്നെ
1: ജലശതാബ്ദി രണ്ടു വരാൻ പറ്റുമോ?
2: നീ ട്രെയിനിലാണ് പോയെ?
1: ഇവിടെ ഗേറ്റ് ഒന്നാണ്ട് എന്നാലും സാധനം എടുക്കാൻ പറ്റുള്ളൂ. ഒന്ന് ചില്ലറയുള്ള നോക്കിയതാണ്.
2: നീ എന്താണ് പിച്ചുമ്പി പറഞ്ഞത്? നീ അടിച്ച
1: ഇല്ലെന്ന്. ഞാൻ ഈ സാധനം മേടിച്ചിട്ട് വന്ന ഒഴുകി ചെറുതായിട്ടൊന്ന് പണി പാടി. ഹലോ ഹലോ അമ്മേ, നാളത്തെ കരിയില്ലെന്ന എന്ത് തോന്നിയ സമയം പറയുന്നത്? അപ്പച്ഛൻ എന്ത് പണിക്കോയില്ലേ? ഞാൻ പണിക്കോട്ട് തിന്നാന്ന് വിചാരിക്കുന്നുണ്ടാരും. ആ

0: എടാ നീ ഒരു ഭൂലോക റെയിൽവേ മണ്ടനായി പോയല്ലോടാ.
1: ആനം കിട്ടിയില്ലേ? ഇത് പിടിച്ച്
0: വെള്ളം കൂടെ ചേട്ടാ. ചിക്കൻ ഫ്രൈ ഉണ്ട്?
1: ഉണ്ടല്ലോ.
0: എടാ ചിക്കൻ ഫ്രൈ ഉണ്ടത്
1: ഇന്ന് നോക്കിപ്പോ ഇരിക്കും ഞാൻ.
0: ചേട്ടാ ചില്ലി ചിക്കൻ ഉണ്ടോ?
1: ആ ഉണ്ട്.
0: ബീഫ് ഫ്രൈയോ?
1: ബീഫ് ഫ്രൈ ഉണ്ട്.
0: ബീഫ് റോസ്റ്റോ?
1: അതല്ലേ ഉള്ളു. എല്ലാ ഒരു പ്ലേറ്റ് മേടിച്ചേക്കടാ പാവല്ലേ.
0: ചേട്ടാ എന്നാ പിന്നെ ഇത് മൂന്നും ക്യാൻസൽ ചെയ്തിട്ട് ഒരു സിംഗിൾ ഓംലെറ്റ്.

0: ഈ ആഴ്ച ധനാഗമന യോഗം, ഇഷ്ടഭക്ഷണ സമൃദ്ധി. ഇതൊക്കെ വാരഫലത്തിലേ ഉള്ളൂ, അനുഭവത്തിലില്ല.
1: എടാ, ആൾക്കാർ ടെസ്റ്റ് ട്യൂബിൽ പിള്ളേരുണ്ടാക്കി തുടങ്ങി. നീ പഴഞ്ചൻ വാരഫലം നോക്കൊണ്ടിരുന്നു.
0: അതെ, നീ കല്യാണം കഴിഞ്ഞ ടെസ്റ്റ് ട്യൂബാണ് ഉപയോഗിക്കാൻ പോണത്? ആ പഴഞ്ചന്റെ രീതി തന്നെയല്ലേ? ഒരു കാര്യം പറഞ്ഞു തന്നേക്കുന്നു.
1: നീ പറഞ്ഞോഴിച്ച ഒഴി, നമുക്ക് ഒരു ചിക്കൻ ഫ്രൈ പറഞ്ഞാലോ?
0: പറയും
1: ചേട്ടാ, ഒരു ചിക്കൻ ഫ്രൈ എടുത്തു.
0: ആ എടുക്കാം ചേട്ടാ, നന്നായിട്ട് മരുന്നോട്ടേട്ടാ. എനിക്ക് നല്ലോണം മൂരില്ല.
1: ആരെങ്കിലും വേണ്ട.

0: ഇന്നത്തെ പണി കൊള്ളായിരുന്നല്ലടാ.
1: ഇന്നത്തെ പണിയെ കൊള്ളാം, പക്ഷെ നീ ഇപ്പൊ കഴിച്ചത് ഉള്ള പണിയായി പോയി.
0: എടാ നീ അത് മാത്രം അടിച്ചോണ്ടിരിക്കാണ്ടും എന്തെങ്കിലും കഴിച്ച് കഴിക്കും.
1: വിരുമോട്ടയുടെ വിരുമോളൊക്കെ മാത്രമല്ലേ ഉള്ളു.
0: എടാ കഴിക്കണത് വൈറ്റമിൻ എ ആണ്.
1: ഏ
0: ആ എരിവ് കഴിച്ച് എൻജോയ്, മുടിക്കൊക്കെ നല്ല
1: ഉണ്ടോട്ടോ.
0: എടാ ഡ്രസ്സിങ്സ് ഒക്കെ തീർന്നു, നമുക്കൊരു ചിക്കൻ ഫ്രൈ പറഞ്ഞല്ലോ.
2: താല്പര്യമില്ല
0: ചേട്ടാ, ഒരു ഫുൾ ചിക്കൻ ഫ്രൈ നന്നായിട്ട് മൊരിച്ച്
3: ഇപ്പൊ ശരിയാക്കി തരാം. കിടന്നങ്ങോട്ട്
0: ഒരു മൈൻഡ് ഇല്ലാതെ
1: അതെ. ഇതിലെ അമ്മായിമ പോരില്ല, നാത്തവും പോരില്ല, അടിപൊളി അക്രമം വയലൻസ് ഒന്നുമില്ല, ജാതിയില്ല, മതവുമില്ല. അറിയാമോ, പരസ്പരം സ്നേഹിക്കാനാണ് ഇവര് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതാണ് നീ ഇപ്പോൾ ഫിലിം എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നത്.
0: ഞാനൊരു കാര്യം പറയാം, ഇതിങ്ങനെ കണ്ടോണ്ടിരുന്ന അഡിക്റ്റായി പോട്ടാ.
2: ഇതിനാണ് ഇവന് രാവിലെ തന്നെ കൂടെ കെട്ടിയെടുക്കുന്നത്.
1: ഇന്നലെ ആശുപത്രി വിളിച്ചൊരു കോൾ വന്നില്ലേ?
2: കോള്
1: ആ വന്നു. ഇന്നലെ നമുക്കൊരു സിം കാർഡ് കിട്ടിയില്ലേ? ആ നമ്പറിലെ വിളിച്ചത്.
2: അതെ.
1: എടാ വിളിച്ച പക്ഷെ ആജി വേണമെന്ന് പറഞ്ഞു നിനക്ക് വന്നു. നീയല്ലേ സംസാരിച്ച്, മറന്നുപോയാ? ഇപ്പൊ അവൻ എന്നെ വിളിച്ചടാ, എനിക്ക് എവിടെയൊക്കെ ആശുപത്രിക്കേണ്ടെന്ന് ചോദിച്ചു.
3: കാശ്?
1: ആ ഇത് ഏതോ ഒരു ഉടായ്പ കേസ് വെച്ചാനെ. അവരുദ്ദേശിക്കുന്ന ഷാജി നീയല്ല, അത് വേറെ ഏതോ ഷാജിയാ. നമ്മക്ക് ഇത് വെച്ചൊരു കളി കളിച്ചാലോ?
2: എങ്ങനെ?
1: വെയിറ്റ്.
0: പൊന്ന് കുന്തീശ ഇങ്ങോട്ട് വിളിച്ച നമ്പറില്ലേ, നീ അതിലൊന്ന് അങ്ങോട്ട് വിളിച്ചു നോക്ക്.
1: ഏ അത് ശരിയാവൂല.
0: ഇനി എന്റെ താരം വിളിക്കാതെ പോണില്ല. ഞാനേ ആ വാറും കാണും. ഞങ്ങൾ അടിക്കട്ടെ, ഭയങ്കര ഹാങ്ഓവർ.
1: അത് നല്ല തീരുമാനം.
0: നീയല്ല ഞാൻ. നീ ഇപ്പൊ ചായ കുടിച്ചില്ലേ, ഇനി കള്ളു കുടിച്ച പീരിയും. ഹലോ.
4: ഹലോ ഷാജി അല്ലേ?
0: അതെ.
4: പണി ഏറ്റുകേട്ടാ, ഇനി ഒരു മാസത്തോളം അയാളുടെ ശല്യം ഉണ്ടാവില്ല ഉറപ്പ്. അതുമല്ല ചന്തിക്കല്ലേ കുത്തിയത്, ഇനി ഡൊമിനിക് സഖാവിന് ഇരിക്കാൻ പോലും പറ്റില്ല. എന്റെ കാര്യം സ്മൂത്തായി, ഞാൻ ഹാപ്പിയാണ്. പൈസ എവിടെ എത്തിക്കണം?
0: പൈസ എന്ന് പറയുമ്പോ
4: ഫുൾ അമൗണ്ട് 500,000 രൂപ. എവിടെ വരണം?
0: ഫോട്ടോ വെച്ച്.
4: ഓക്കെ. രാജി, ഞാൻ ഫോട്ടോ ചെയ്തെത്തി. എവിടെയുണ്ട്?
0: ഏതോണ്ട്?
4: വൈറ്റ് ഇന്നോവ.
0: ആ കണ്ടു കണ്ടു. മുന്നോട്ടോ മുന്നോട്ടോ. ആ അവിടെ ഇരുന്നോ? ആ നഗരസഭയുടെ വേസ്റ്റ് ബോക്സ് കണ്ടോ?
4: വേസ്റ്റ് ബോക്സ് ആ കണ്ടു.
0: ആ പൈസ അതിലിട്ടിട്ട് പോക്കോ.
4: ശരി.
0: ഓക്കെ.
1: 500,000 രൂപയല്ലേ? അതാ വേസ്റ്റിലേക്ക് ഇടണോ? അശ്വരോട്ട് ഞാൻ പോയി മേടിക്കട്ടെ.
0: വെയിറ്റ്. ഹലോ.
5: അല്ല ഷാജി, നമ്മൾ തമ്മിൽ കാണണ്ടേ?
0: എന്തിന്? എന്റെ ഭാഗം ഞാൻ നോക്കാക്കില്ലേ, ഇനി നിങ്ങളുടെ ഭാഗം നോക്കാക്കു.
5: അത് ശരിയാ, അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ എന്തിനാ കാണുന്നേ?
6: നാലു ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സാബു ആരക്കുഴ, സന്തോഷ് വർമ്മ, മുന്ന ഷൌക്കത്തലി എന്നിവർ ചേർന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിരിക്കുന്നത്. സംഗീതം എമിൽ മുഹമ്മദ്, നാദിർഷ, രഞ്ജിത് ഗോവിന്ദ്, ശ്രേയ ഘോഷാൽ, ജാവേദ് അലി, ജാസി ഗിഫ്റ്റ്, എസ് സുരാജ്, ഐക്കി ബെറി എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്.
7: ഹലോ.
8: ആ ഞാനാ ഷാജിയാ.
7: ഷാജി ഇത് ഏതാ നമ്പർ? കാശെടുത്തില്ലല്ലേ.
8: കാശോ? ഏത് കാശ്?
7: നമ്മൾ ഇന്നലെ വിളിച്ച നമ്പറിൽ ഇത്രയും നേരം സംസാരിച്ചിട്ടല്ലേ ഞാൻ കാശ് കൊണ്ടിട്ടത്.
8: നിങ്ങൾ എന്തെന്നായി പറയുന്നത്?
9: ആ നമ്പർ മാറുന്ന ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ.
8: ആ സിം കാർഡ് ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാന്ന്.
7: ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാം.
8: എന്ത് മൊയിന്താന്ന്.
1: ഏട്ടന്റെ കുണ്ടിക്ക് ഇത്രയും വില ഉണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായേട്ടാ. 5 ലക്ഷം രൂപയായി. നമുക്കിത് പപ്പാളിയാക്കട്ടാ. എന്താ നമ്മ ഉണ്ടാത്ത നിന്റെ ചേട്ടന് ദൈവം ഒരു കുണ്ടിയെ കൊടുത്തുള്ളൂ, 2 കുണ്ടി കൊടുത്തിരുന്നു കണ്ടല്ലോ, 10 ലക്ഷം രൂപ കിട്ടിയനെ. എനിക്ക്
0: 50,000 രൂപ
1: ഞാൻ മൂവ്
0: ചെയ്യാം.
1: പണിയുണ്ടോ? കേറിട്ട് പൈസ ഒന്ന് എടുത്തിട്ട് കൂലി പണിക്കൊണ്ടുവരണം.
10: അളിയും വിളിക്കുന്നുണ്ട്.
11: നല്ല ആളാണ്. എന്റെ വീടിന്റെ കാര്യത്തിന് വേണ്ടി എത്ര തവണ ഞാൻ വിളിച്ച് സഖാവിനെ മെമ്പറാക്കാൻ വേണ്ടി ഞാനൊക്കെ എന്തോരം പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്കൊരു ചെറിയ കാര്യം വന്നപ്പോ വിളിച്ചാ ഫോൺ എടുക്കൂല.
12: നീ എപ്പോ വിളിച്ചു നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ
11: സഖാവ് എത്ര വട്ടം ഞാൻ വിളിച്ച്
12: അങ്ങനെ പറയരുത്.
11: എടുത്തില്ല
12: എടുക്കണ്ടാത്ത നമ്പറൊക്കെ ഞാനിങ്ങനെ കോപ്പം എഴുതി വെക്കും.
11: അത് എന്റെ നമ്പറാണ്, ഞാനിപ്പോ സഖാവിനെ വിളിക്കുന്നത്.
12: ഏത് നമ്പർ?
11: ആ നമ്പർ എന്റെ.
12: ഇത് എന്റെ നമ്പർ ആവൂല്ലോ, നിന്റെ നമ്പർ ഞാനിങ്ങനെ എഴുതി വെക്കൂല്ലോ.
11: എന്നാ സഖാവ് ആ നമ്പറിൽ നിന്നാണ് വിളിച്ചു നോക്കിയത്.
12: തിരിച്ചു വിളിക്കാം.
11: ആ വിളി
12: കട്ട്
11: ദേ അടിക്കണാണ്ട
12: പരനാറി. ഈ വീട് വെച്ചത് തന്നെ.
13: നീ അല്ലട സഖാവിനെ പണിത്?
0: ഒത്തു കിട്ടിയില്ല, കിട്ടുന്നേ നമ്മള് തരാം.
13: നാളെ സ്റ്റേഷൻ പറയവാ.
0: ഓ അല്ല സാർ, ഒരു ഡൗട്ട്. നാളെ ഞായറാഴ്ച പോലീസ് സ്റ്റേഷൻ തുറക്കൂ.
13: നീ അങ്ങോട്ട് വാ, കാണിച്ചു തരാം.
1: ഗാന്ധി എന്തെങ്കിലും ശിശുദിനത്തിനും മാത്രമേ പോലീസ് സ്റ്റേഷൻ തുറക്കാതിരിക്കുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ക്ലിയർ ഉണ്ട്. വെറുതെ എന്നെ കൂടെ നടക്കണ ഒന്നും
0: അറിയാം. ചേട്ടൻ എന്താ പറ്റിയ?
7: എന്താണെന്ന് അറിയില്ല, പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, വന്നേ കേറി കാണാം.
1: പോടാ. നിന്റെ ചേട്ടൻ എന്താ ആശുപത്രിയിൽ ടെന്റ് ഇട്ട് താമസിക്കണം.
0: ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്തു ചേട്ടാ, എന്താണ്?
14: കുടിച്ചിട്ടുണ്ടോടാ? കള്ളു കുടിച്ചിട്ടുണ്ടോന്ന്?
0: നീ കള്ളു കുടിച്ചിട്ടുണ്ടോ?
1: കള്ള അതെന്ത് സാധനം?
0: ഇല്ല ചേട്ടാ, ഞാൻ കുടിച്ചിട്ടില്ല.
14: നീയൊക്കെ കള്ളും കുടിച്ചോണ്ടോ? ഒരു തോന്നിയാസം കാണിക്കും. നനക്കെട്ടക്കുള്ള പണി എനിക്കിട്ട് കിട്ടണേ. ഇറങ്ങി പോടാ.
0: ചേട്ടാ ചേട്ടന് എന്താണ് പറ്റിയത്?
14: ഇറങ്ങി പോവാൻ
0: ചേട്ടാ.
1: ആപ്പിള് പറഞ്ഞ എത്ര നന്നായി.
0: ഒരു നിലയിലെ കുണ്ടി കുത്തും കൊണ്ട് നടക്കണം.
1: എന്നിട്ടാ അഹങ്കാരത്തിനുള്ള കുറവുണ്ട.
0: ചേട്ടാ അതെ, ശരിക്കും എന്താണ് എന്റെ ചേട്ടൻ സംഭവിച്ചു?
15: സഖാവിന്റെ വണ്ടിയുടെ പിന്നിൽ കൊണ്ടു ആരോ വണ്ടി എടുപ്പിച്ചു. അത് മാത്രമല്ല, വട്ടക്സിന് ഒരു കുത്തും കിട്ടി.
1: വട്ടക്സിനാണ് കുത്തു കിട്ടിയത്? എന്നിട്ട് മുമ്പ് കൊണ്ടിക്കാന്നും
15: കൊണ്ടി തരാണ് വട്ടക്സ്.
1: ഹലോ
0: കൊടുക്കുന്നത്. ഹലോ
16: അതെ, പണി ഓക്കെയാണ്. നാളെ രാവിലെ സെറ്റിൽമെന്റ് ഓക്കെ.
0: ആ ഓക്കെ.
1: ആരാടാ?
0: ആ അതെ, ഇനിയിപ്പൊ ഞാനിവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ.
17: ഒരു കാര്യമില്ല, ഞങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഷാജി ധൈര്യമായിട്ട് വയ്ക്കും
0: അല്ലേ? ഓക്കെ ഓക്കെ. ഇനിയിപ്പോ ഇവിടെ കാര്യമൊന്നും
1: അല്ലെങ്കിലും കുട്ടിക്കിട്ടോക്കെ.
12: സഖാവിന്റെ വിലകളാ നടക്കുന്ന ഒരു അരിയ. സഖാവിന്റെ മാത്രമല്ല, കൊച്ചിയില്
18: നിങ്ങളുടെ പേര് ഷാജി എന്നാ? ഞങ്ങള് ഷാജിമാരാ. ഞാൻ ഷാജി സുകുമാരൻ.
0: ഞാൻ ഷാജി ജോർജ്. കിടന്ന പേരാണല്ലോ ഷാജി.
18: പിന്നല്ലാതെ ഇവിടെ ചെലവന്മാർക്ക് പേരിടും. ബീജു, ബൈജു, ആസിഫ്,
0: അയ്യേ
18: മോഞ്ഞ പേരുകൾ. അതെ, എന്റെ അഭിപ്രായത്തില് കേരളത്തിലുള്ള എല്ലാവരും ഷാജി എന്ന് പേര്.
0: അത് പൊളിക്കും.
18: ആ അതാവുമ്പോ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല.
6: രണ്ടായിരത്തി 2019 യൂണിവേഴ്സൽ സിനിമയുടെ ബാനറിൽ ഉർവശി തിയേറ്റേഴ്സ് വിതരണം ചെയ്ത ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിനോദ് ഇല്ലമ്പള്ളിയാണ്. ചിത്രസംയോജനം ജോൺ കുട്ടി. കലാസംവിധാനം ത്യാഗു തവനൂർ. ഡിസൈൻ ഓൾഡ് മങ്സ്. കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷ്. പ്രൊഡക്ഷൻ കൺട്രോളർ NM ബാദുഷ. പ്രിയ ശ്രോതാക്കളെ, 2019 ദിലീപ് പൊന്നൻ കഥാ, തിരക്കഥ, സംഭാഷണം എന്നിവ ഒരുക്കി നാദിർഷായുടെ സംവിധാനത്തിൽ ബി രാഗേഷ് നിർമ്മിച്ച മേരാനാം ഷാജി എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരമിനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൌണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, IELUR, മട്ടന്നൂർ.
19: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
20: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
19: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
1: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
1: എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
2: അമൃതാംശു കലചൂടും പുരി ജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേർന്ന എറണാകുളത്ത് നിന്നെത്തിയിട്ടുള്ള ഒരു ചേട്ടനെയാണ് പരിചയപ്പെടുന്നത്. നമുക്ക് പേരും വിശേഷങ്ങളും ഒക്കെ അറിയാം. ഒന്ന് റേഡിയോ മലബാറിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുക.
1: എൻ്റെ പേര് രാജേഷ്, ഞാൻ കളക്ടറേറ്റിൽ ജോസനാണ്. എറണാകുളത്താണ് വീട്, ചെറായിലാണ് വീട്.
0: ചെറായിലാണ്? കൊട്ടിയൂരിലേക്ക് ആദ്യമായിട്ടാണോ വരുന്നത്?
1: ഞാൻ കൊട്ടിയൂർ ആദ്യമാണ്, മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് ശാരീരികമായ വയ്യാഴിക പോലും ഞാൻ അങ്ങനെ പോകാറില്ല.
0: എത്ര മണിക്ക് എത്തി ഇപ്പോ?
1: ഞങ്ങൾ 2 മണിയായപ്പോ എത്തി. എല്ലാവരും വൈഫ് എല്ലാവരും അങ്ങോട്ട് പോയേക്കാണ്. അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്.
0: വണ്ടിയിൽ എത്ര പേരുണ്ട്?
1: ഞങ്ങൾ 19 പേര്.
0: എല്ലാവരും എറണാകുളംകാരാണ്?
1: എറണാകുളം.
0: നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മറ്റ് ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട്?
1: എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. പറശ്ശിനിക്കടവ്, പുനലിമല, കുന്നത്തൂർപാടി, പിന്നെ രാജരാജേശ്വര ക്ഷേത്രം, തൃച്ചംബരം.
0: കണ്ണൂർ ജില്ലയിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും നല്ല പരിചയമാണ്.
1: എല്ലാം അറിയാം.
0: എല്ലാ വർഷവും വരുമോ?
1: എല്ലാ വർഷവും അല്ല, തോന്നുമ്പോ പോരും.
0: അങ്ങനെ എപ്പോഴാണോ ക്ഷേത്ര ദർശനം,
1: അപ്പൊ ഇറങ്ങാം.
0: ദർശനം നടത്തണം എന്ന് ആഗ്രഹം തോന്നുന്നു, അപ്പൊ നേരെ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ
1: ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണല്ലോ.
0: അതെ അതെ അതെ അതെ. ഇപ്പോൾ ക്ഷേത്ര ദർശനം അല്ലാതെ നമുക്ക് ഇവിടെ ഒരുപാട് തെയ്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. അങ്ങനെ ഉത്സവങ്ങൾ കാണാൻ
1: വരാറുണ്ട്?
0: വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലയിലേക്ക് വരാൻ വലിയ താല്പര്യമുള്ള ആളാണ്.
1: ഞാനിവിടെ നേരത്തെ ജോലി ചെയ്തിരുന്നതാണ്.
0: കണ്ണൂർ ജില്ലയിൽ?
1: കണ്ണൂർ ജില്ലയിൽ
0: കളക്ടറേറ്റിലാണ്.
1: കളക്ടറേറ്റിലുണ്ടായിരുന്നു.
0: അത് ശരി. കുറേ വർഷം ഉണ്ടായിരുന്നോ?
1: ഇല്ലേ, 3 വർഷം. ഞാൻ പ്രൊമോഷനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്.
0: അത് ശരി.
1: 3 വർഷം ഇല്ല, 2 വർഷത്തോളം കൂടി ഇരുന്നു. അതായിട്ട് പോയത്
0: അങ്ങനെ. ഇപ്പോൾ എറണാകുളം കളക്ടറേറ്റിലാണ്. കുടുംബസമേതമാണോ വന്നത്?
1: ആ, കുടുംബസമേതം.
0: ഇന്ന് തന്നെ തിരിച്ചു പോകുന്നുണ്ടോ?
1: ഞാൻ ഭാര്യ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എൻ്റെ ബന്ധുക്കളാണ്, അളിയനും സഹോദരിയൊക്കെ. പിള്ളേര് രണ്ടുപേരും വന്നിട്ടില്ല. അവർ രണ്ടുപേരും സ്ഥലത്തില്ല. അവർ രണ്ടുപേരും ഡോക്ടർമാരാണ്, യുഎസ്എല.
0: ശരി. ഇപ്പം നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. അപ്പോൾ ഇടക്ക് ഒരു ചേഞ്ച് ആഗ്രഹിക്കുമ്പോൾ ഒരു
1: മനസ്സിലൊരു വിഷമം തോന്നുമ്പോൾ നേരെ വണ്ടി എടുക്കും, ഇങ്ങോട്ട് പോകും, ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങാം. അത് കഴിയുമ്പോൾ വിഷമങ്ങൾ മാറാം.
0: അങ്ങനെ ഇങ്ങോട്ടല്ലാതെ മറ്റേതൊക്കെ ക്ഷേത്രങ്ങളിലെ?
1: എല്ലാ ക്ഷേത്രങ്ങളിലും പോകണം. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട്. തിരുപ്പതിയിൽ ഏകദേശം 186 പ്രാവശ്യം പോകും.
0: അമ്പോ, 186. അവിടെ ഇത്രയധികം തവണ പോകാനുള്ള കാരണം?
1: അത് ഞാൻ ഈ കളക്ടറേറ്റിലെ ജോലി കിട്ടുമ്പോൾ അജന്ത ക്ലോക്കിന്റെ മാനേജറായിരുന്നു. അപ്പൊ ഞാൻ ഈ സൗത്ത് ഇന്ത്യയായിരുന്നു എന്റെ ചാർജ് കംപ്ലീറ്റ്. അങ്ങനെ ഒരു 18-20 കൊല്ലം മുമ്പുള്ള ഒരു ബന്ധം വന്നാണ് പോകാനായിട്ട്.
0: അങ്ങനെ
1: ഞാൻ വന്ന് അങ്ങനെ പുതുക്കിയാണ് പോയി. ഇപ്പോഴും സമയം തോന്നുമ്പോൾ എല്ലാ മാസം പോയി. എല്ലാ സെക്കൻഡ് സാറ്റർഡേ ഞാൻ അവിടെ ഇരിക്കും.
0: അപ്പോ ഭക്തിയാണ് പ്രധാന.
1: അതേ ഉള്ളൂ. ശാശ്വതമായിട്ട്, വേറൊന്നും ശാശ്വതമല്ലല്ലോ.
0: മറ്റ് ഒഴിവ് സമയങ്ങൾ എങ്ങനെയാ ചെലവഴിക്കുന്നത്?
1: ഒഴിവ് സമയങ്ങൾ കൃഷിയൊക്കെ ആയിട്ടാണ് പോകും.
0: കൃഷി,
1: പച്ചക്കറി കൃഷിയൊക്കെ ആയിട്ടാണ്.
0: അപ്പോ സ്വസ്ഥത തേടി അത്യാവശ്യം നല്ല പാട്ടൊക്കെ കേൾക്കുമായിരിക്കും.
1: ആ, പാട്ടൊക്കെ കേൾക്കും.
0: ഒരു ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ?
1: ഇപ്പോ ഏത് ഭക്തിഗാനാണ് ഉദ്ദേശിച്ചെങ്കിൽ നമ്മള് പറയാന്ന് പറഞ്ഞാൽ ശിവനെ നന്ദിച്ചിട്ടുള്ള ഭക്തിഗാനായിരിക്കും.
0: ആ, ഭക്തിഗാനങ്ങളോടാണ് കൂടുതൽ താല്പര്യം.
1: ഇല്ല, അങ്ങനെയല്ല, ക്ലാസിക്കൽ മ്യൂസിക്കിലാണ് താല്പര്യം.
0: പാടുവോ?
1: ഇല്ലില്ല, കേൾക്കാനുള്ള
0: മാത്രമേ. നല്ല ശബ്ദമാണ്. എന്തെങ്കിലും
1: പാസാണ്?
0: അതെ അതെ, ഒരു നാടക കലാകാരനെ ഇന്റർവ്യൂ ചെയ്യും പോലെ തോന്നുന്നു.
1: പാസാണ്.
0: അങ്ങനെ എന്തെങ്കിലും മേഖലയിൽ?
1: ഇല്ല, ഞാനവിടെ ക്ലാസ് എടുക്കുമായിരുന്നു. ഈ പ്രൊമോഷൻ വന്ന പിള്ളേർ, പ്രൊമോഷനായിട്ട് വന്ന പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നു. ട്രെയിനിങ് ഒക്കെ ഉള്ള പിള്ളേർക്ക് ഞാൻ ക്ലാസ് എടുക്കും.
0: ഓക്കെ. അപ്പൊ നമുക്ക് റേഡിയോ മലബാറിന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: താങ്ക് യു.
1: ശരി, താങ്ക് യു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിയ പുതിയ ഒരാളെ കൂടി പരിചയപ്പെടുകയാണ്. കാഞ്ഞങ്ങാടുകാരനാണ് അല്ലേ?
1: സന്തോഷ്.
0: എന്താ ചെയ്യുന്നത്?
1: ഞാൻ ലോട്ടറി ബിസിനസ്.
0: ലോട്ടറി ബിസിനസ് ആണ്. കാഞ്ഞങ്ങാട് സ്വന്തം വീട് കാഞ്ഞങ്ങാട് തന്നെയാണോ?
1: അല്ല, പടിയൂര്.
0: പടിയൂരാണ്.
1: നെടിയോടി.
0: ഓക്കെ.
1: പിന്നെ നമ്മള് മട്ടന്നൂരിലെ എന്റെ ബ്രിജേഷ്.
0: ആ, നമ്മള് മട്ടന്നൂരിന്റെ അടുത്താണ് ഈ റേഡിയോ സ്റ്റേഷൻ. റേഡിയോ മലബാർ മട്ടന്നൂർ ഭാഗത്തുനിന്ന് ഒരുപാട് ആളുകള് നിങ്ങളെ ആ ഭാഗത്ത് വരുന്നുണ്ട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. കുറെ വർഷമായോ നിങ്ങൾ ഈ ലോട്ടറി
1: കച്ചവടം?
0: 25 വർഷമായി. ആ ശരി. ഈ കാഞ്ഞങ്ങാട് ഭാഗത്താണോ ലോട്ടറിക്ക് പ്രത്യേക ഒരു ഏരിയ? ഈ ബിസിനസ് എന്ന് പറയുന്നത് മറ്റുള്ളൊരു ബിസിനസ്സിനെ അപേക്ഷിച്ച് വലിയൊരു പ്രതീക്ഷയാണല്ലേ? ഓരോ ആഴ്ചയിലും ആ പ്രതീക്ഷക്കൊത്ത് ഭാഗ്യം
1: തുണക്കലുണ്ടാവും.
0: പോരാ, കുറെ കൂടി നല്ല ഭാഗ്യം കടാക്ഷിക്കേണ്ടതുണ്ട്.
1: മാറ്റം വരാനുള്ള മീറ്റിംഗ് കാര്യങ്ങളുണ്ട്.
0: കമ്മീഷൻ കുറവാണോ?
1: കമ്മീഷൻ ഇപ്പം കുറച്ച് കുറവാണ്.
0: എന്നാലും
1: ആദ്യം 12%, പിന്നെ കമ്മീഷൻ മറ്റേ ഏജൻസിനെ കൊടുത്തിരുന്നു. കുറച്ച്
0: കുറവാണ്. വീട്ടിലിറക്കിയുള്ളത്?
1: വീട്ടില് ഭാര്യ, രണ്ട് മക്കൾ.
0: അവരുടെ പേര്?
1: ഭാര്യന്റെ പേര് പ്രിയ.
0: പ്രിയ. മക്കള് രണ്ടാളാണ്?
1: രണ്ടാള്.
0: അവര്?
1: സ്നേഹതുൽ കൃഷ്ണ. മക്കള്
0: സ്നേഹതുൽ.
1: സ്നേഹതുൽ.
0: സ്നേഹതുൽ
1: കൃഷ്ണ. സായന്ത് കൃഷ്ണ.
0: സായന്ത് കൃഷ്ണ. ഈ കൃഷ്ണ ചേരുന്നത്
1: ഒന്നുമില്ല, അത് ഇതായിട്ട്.
0: നിങ്ങളുടെ അച്ഛനും അമ്മയും?
1: അച്ഛൻ മരിച്ചു, അമ്മയും മരിച്ചു.
0: കുറെ വർഷമായ? അപ്പൊ ലോട്ടറി ബിസിനസ്സുമായി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. കുറെ വർഷങ്ങളായി അങ്ങനെ തന്നെ തുടരാനാണ് പരിപാടി. ഒഴിവ് സമയമൊക്കെ എങ്ങനെയാ ചെലവഴിക്കുന്നത്? എന്നാലും ഇപ്പോ കൊട്ടിയൂര് എല്ലാ വർഷവും വരാറുണ്ട്?
1: എല്ലാ വർഷവും വരാറുണ്ട്. നമ്മുടെ സ്വന്താടി നെടിയോടിയാണല്ലോ.
0: അടുത്താണല്ലോ.
1: എല്ലാ വർഷവും ഭാര്യയുടെ വീട് തോലമ്പുരയാണ്.
0: തോലമ്പുരയാണ്. അപ്പൊ ഇപ്പൊ ഇനി ഇടുന്ന നേരെ ഭാര്യ വീട്ടിലേക്കാണ്?
1: ഭാര്യ വീട്ടിൽ പോകും. മുറ്റപ്പടം കാഞ്ഞങ്ങാടി പോകും.
0: അങ്ങനെ തോലമ്പുര സ്കൂളിൽ എടുത്താണോ?
1: സ്കൂളിൽ കുറച്ച് തോലമ്പുര
0: ശാസ്ത്രി നഗർ. പിന്നെ അവിടെയെല്ലാം പോയി അങ്ങനെ
1: അങ്ങോട്ട് പോകും.
0: എല്ലാ വർഷവും വരും?
1: എല്ലാ വർഷവും.
0: ഇവിടെ വരുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചടങ്ങുകളോ കാര്യങ്ങളോ അങ്ങനെ വ്രതവും അങ്ങനെ അതിന്റെ ഭാഗമായിട്ടൊന്നും
1: അല്ല.
0: എല്ലാ വർഷവും വന്ന് തൊഴുത് പോവും. ഭഗവാനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഒരു വർഷക്കാലം പറഞ്ഞേൽപ്പിച്ചിട്ട് പോവും. എന്ത് തോന്നുന്നുണ്ട് ഓരോ വർഷത്തെ മാറ്റം കൊട്ടിയൂരില്?
1: ഭയങ്കരല്ല, ഇത് കർണാടകക്കാര് എല്ലാരും വരുന്നോണ്ട് ഇപ്പൊ ഭയങ്കര തിരക്കാണ്.
0: ഭക്തർ കൂടുതലാണ് ഓരോ ഓരോ പ്രദേശത്ത് നിന്ന്. ഇപ്പൊ നമ്മള് ഇവിടെ കൊറേ ആളുകളെ പരിചയപ്പെട്ടപ്പോ അവര് പല ജില്ലയിൽ നിന്നും വരുന്നവരാണ്. പല ഇപ്പൊ കർണാടകത്തിൽ നിന്ന് വരുന്നവരുണ്ട്. കൂടുതലും ഈ വർഷം കർണാടകക്കാരാണ് കൊട്ടിയൂർ എത്തിയിട്ടുള്ളത്. അപ്പൊ ഞാനൊരു ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാണ്. ഏത് പാട്ടായിരിക്കും ആവശ്യപ്പെടുക? ഇഷ്ടമുള്ളൊരു പാട്ടിന്റെ പേര് പറഞ്ഞാ പഴയകാലത്തെ
1: പാട്ടാണോ?
0: മോനുമായിട്ട് സംസാരിക്കണം. അച്ഛനെ പരിചയപ്പെട്ടു, ഇനി മോനെ കൂടി ഒന്ന് പരിചയപ്പെടണം റേഡിയോ മലബാറിന് വേണ്ടി. എന്താ
1: ചെയ്യുന്നത്?
0: പേര് ഞാൻ മറന്നുപോയി.
1: സ്നേഹതുൽ.
0: സ്നേഹതുൽ. ആ, ഒരു ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. കൃഷ്ണ ഒരുപാട് ഉണ്ട്, എന്റെ പേരിന്റെ കൂടെയും കൃഷ്ണ ഉണ്ട്. രാമകൃഷ്ണനാണ് ഞാൻ. സ്നേഹതുൽ കൃഷ്ണ എവിടെ പഠിക്കുന്നത്?
2: LPS കോളേജ് കാസർഗോഡ്.
0: കാസർഗോഡ്. നല്ലൊരു പാട്ടുകാരനാണെന്ന് അച്ഛൻ പറഞ്ഞു അല്ലേ? അച്ഛൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ ചോദിച്ചാ. അപ്പോ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് റേഡിയോ മലബാറിന് വേണ്ടി നമ്മുടെ ശ്രോതാക്കൾക്ക് കേൾക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഏതെങ്കിലും പാട്ട് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു ഇഷ്ടഗാനം ആവശ്യപ്പെട്ട ആ പാട്ടായിരിക്കും റേഡിയോ മലബാറിൽ കേൾക്കുക. ഒരു സങ്കടമാണല്ലോ ഇഷ്ടം.
2: പെട്ടെന്ന്
0: പറഞ്ഞപ്പോ അങ്ങനെ തോന്നിയതല്ലോ. കാണുമ്പോ ഒരു സ്പോർട്സ് താരത്തെ പോലെ തോന്നുന്നു. ഏത് മേഖലയാ? കായികമായിട്ടാണ് കൂടുതൽ താല്പര്യം
2: തോന്നുന്നു?
0: ഫുട്ബോൾ കളിക്കാരനാണ്. പഠിക്കുന്ന കാലത്ത് നല്ല കളിക്കാരനാണ്. അച്ഛൻ നല്ല പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു നല്ല കായിക താരമായി കാണാൻ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭാവിയിൽ ആരാവാനാ
2: താല്പര്യം?
0: അങ്ങനെയാണ്. പണ്ട് കാലത്ത് നമ്മളെ കാലത്തൊക്കെ ചോദിച്ചാൽ എന്താവണമെന്ന് ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരവൊന്നുമില്ല. അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറയും. അപ്പൊ ഈ കാലം അങ്ങനെയല്ലല്ലോ. കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടിയാണല്ലോ പഠനം അല്ലേ? ഒരു എഞ്ചിനീയർ ആവാനാണ് താല്പര്യം. അച്ഛന്റെ ആഗ്രഹം അത് തന്നെയാണോ? ആണ്. മകനെ ഒരു എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ

0: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിയിട്ടുള്ള ഒരുപാട് ഭക്തജനങ്ങൾ അവർ അവരുടേതായ പല ആവശ്യങ്ങൾക്കും പലയിടങ്ങളിലേക്കും ഇങ്ങനെ സഞ്ചരിക്കുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങൾ റേഡിയോ മലബാറിൻ്റെ ആളുകളുമുണ്ട്. ഡ്രൈവർമാരെയും മറ്റുള്ളവരെയൊക്കെ പരിചയപ്പെട്ട് ഭക്തരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി അടുത്ത ഒരു കടയിലേക്ക് കയറുകയാണ്. ഇവിടെ നല്ല ചുക്ക് കാപ്പി കിട്ടുന്നുണ്ട്. ആ കടയിലുള്ള ആളുകളെയാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത്. ചേച്ചി, നമുക്ക് നമ്മുടെ റേഡിയോ മലബാറിൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് നിങ്ങളെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുമോ?
2: എൻ്റെ പേര് ഷീജ, സ്ഥലം കൊളക്കാട് താമസം, പേരാവൂർ. നമുക്ക് ഷോപ്പുണ്ട്.
1: ഈ ഉത്സവ സമയത്തേക്ക് പ്രത്യേകമായിട്ട് കെട്ടിയിട്ടുള്ള ഒരു ഷോപ്പാണല്ലോ ഇത്.
2: അതെ അതെ.
1: ഇവിടെ എന്താണ് പ്രധാനമായിട്ടുള്ള നിങ്ങളുടെ ഐറ്റം?
2: ഇവിടെ നമ്മൾ

0: ഓർഗാനിക് മില്ലറ്റ് ജൈവപ്രകൃത ഉൽപ്പന്നങ്ങൾ
1: കുടുംബശ്രീയുടെ
0: ഉൽപ്പന്നമാണ്.
1: ഏത് കുടുംബശ്രീയാണ് നിങ്ങള്?
0: കളിച്ചാർ പഞ്ചായത്ത് ആശ്രയ എന്ന കുടുംബശ്രീ.
1: ആ കുടുംബശ്രീയുടെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോ നിങ്ങളിവിടെ വിൽക്കുന്നത്?
0: നമ്മുടെ കുടുംബശ്രീയിലെയും മറ്റുള്ള കുടുംബശ്രീയുടെയും പ്രൊഡക്റ്റ് നമ്മള്.
1: ഈ കാണുന്നതെല്ലാം കുടുംബശ്രീ ഉൽപ്പന്നങ്ങളാണ്?
0: കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുണ്ട്, വയനാട് ഗാന്ധിഗ്രാമത്തിന്റെ ഉൽപ്പന്നങ്ങളുണ്ട്, പിന്നെ ജൈവ പ്രകൃതി ഉൽപ്പന്നങ്ങൾ നമ്മൾ എടുത്തിട്ട്.
1: നമുക്കവരെല്ലാം ജൈവമാണ്.
0: ജൈവമാണ്, മായങ്ങളൊന്നുമില്ല. ജൈവ പ്രകൃതി ഉൽപ്പന്നങ്ങൾ കൂടാതെ തന്നെ സൗന്ദര്യ വസ്തുക്കൾ, ഓർഗാനിക് ആയിട്ടുള്ള സൗന്ദര്യവർദ്ധന വസ്തുക്കളുണ്ട്. എന്നുവെച്ചാൽ പിന്നെ ഫേസ് വാഷ്, സോപ്പ്, ക്രീമുകള്, പിന്നെ നമുക്ക് വെറൈറ്റി അച്ചാറുണ്ട്. സ്പെഷ്യല് കാന്താരി തേനിൽ ചെയ്ത് അത് നമ്മൾ സാമ്പിൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം പിന്നെ സാമ്പിൾ നമ്മൾ പൊട്ടിച്ച് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഒരെണ്ണം പിന്നെ മേടിക്കാൻ വരുന്നവർ രണ്ടും മൂന്നെണ്ണം. കർണാടകത്തിലോട്ട് തന്നെ അഞ്ചെണ്ണൊക്കെ വെച്ച് മേടിച്ചിട്ട് പോകും. നല്ല ചെലവുണ്ട്. അതുപോലെ നെല്ലിക്ക, പിന്നെ തേനി നെല്ലിക്ക, പിന്നെ അതുപോലെ സർബത്തുകള്, ഇതൊക്കെ നാച്ചുറലായിട്ട്
1: ഏറ്റവും ശുദ്ധമായ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
0: പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഷാൾ ഇടാൻ കാരണം തന്നെ നമ്മളെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉള്ള എല്ലാ മില്ലറ്റ് ഐറ്റംസ് ആണ്. എന്നുവെച്ചാൽ നമ്മുടെ അടുത്ത് 18 മില്ലറ്റ് ഐറ്റംസ്
1: ഉണ്ട്,
0: അതിന്റെ അവലുകളും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, കുരുമുളക്, കരിപ്പെട്ടി ശകര കൂടി ഇട്ട് നമ്മൾ ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ട്.
1: അതിന്റെ കൂടെ മുളയരി പായസം.
0: അതിന്റെ കൂടെ മുളയരി പായസം ഉണ്ട്.
1: ഉത്സവം തുടങ്ങിയതിന് ശേഷം എങ്ങനെയുണ്ട് നിങ്ങളെ ബിസിനസ് ഒക്കെ?
0: മോശമില്ലാണ്ട് പോകുന്നുണ്ട്. ഇവിടെ വന്ന് ഷുഗർ ഉള്ളവരൊക്കെ നമ്മുടെ മില്ലറ്റ് ഐറ്റംസ് മേടിച്ച് പോകുന്നുണ്ട്. നമ്മളോട് അഡ്രസ് മേടിക്കുന്നുണ്ട്, നമ്മള് കൊറിയർ അയച്ചു കൊടുക്കാന്ന് പറയുന്നു. അവരെല്ലാരും നല്ല രീതി, നല്ലൊരു അഭിപ്രായം, നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ആളുകള് നിങ്ങളെ തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്?
0: 24 നമ്മൾ ഇവിടെ ഉണ്ട്. കാരണം കർണാടകത്തിൽ നിന്നൊക്കെ വരുന്നവർ നമ്മളോട് എവിടെയാണ് റൂം, എവിടെയാണ് നമുക്ക് പിന്നെ കുട്ടീനെ കുളിപ്പിക്കാൻ ഇച്ചിരി വെള്ളം കിട്ടുക. അപ്പൊ നമ്മൾ ചിലപ്പോ ചെറിയ ചൂടാക്കിയൊക്കെ കൊച്ചിനെ കുളിപ്പിക്കാനൊക്കെ വെള്ളം
1: കൊടുക്കും. ഭാഷാ പ്രശ്നം ഉണ്ടോ നിങ്ങൾക്ക്?
0: ഭാഷയൊക്കെ നമ്മൾ ആംഗ്യൊക്കെ കാണിച്ച് ഏകദേശം കുറച്ച് കുറച്ച് പഠിച്ചു.
1: എല്ലാ വർഷവും നിങ്ങൾ ഉത്സവ സമയത്ത് ഇവിടെ എത്തുമോ?
0: ഞങ്ങളിത് ഫസ്റ്റിന് വരുന്നതാണ്. അപ്പൊ എല്ലാ വർഷവും വരണം എന്നാഗ്രഹമുണ്ട്. നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്.
1: നിങ്ങള് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കൂടി കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട മറ്റു സൗകര്യങ്ങളും കൂടി കൊടുക്കുകയാണ്. അപ്പോ ശരിക്കും ഒരു ജനസേവനം കൂടിയാണ് ഇവിടെ
0: ഭാഗമായിട്ട്
1: നടക്കുന്നത്.
0: തീർച്ചയായും, തീർച്ചയായും. അപ്പൊ നമ്മളൊക്കെ ഒരു വാട്സപ്പ് കൂട്ട് ഒരു ഗ്രൂപ്പുണ്ട്. അപ്പൊ നമ്മളോട് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ആഡ് ചെയ്യുക, അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ സാധിക്കുമല്ലോ. നമ്മള് നമ്പർ മേടിച്ച് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഒരു 100 പേരുടെ നമ്പർ ഇവിടെ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞു അടുത്ത മാസം നമ്മള് ഉത്സവം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുള്ളൂ. റേഞ്ചിന്റെ
1: പ്രശ്നം ഷീണൊക്കെ തീർന്ന്
0: തീർന്ന് ഇവിടെ നമുക്ക് ഉറങ്ങാനാവുന്നില്ല. കാരണം ഇവര് എപ്പോഴും വണ്ടി വരികയാണ്. കർണാടകത്തിൽ നിന്നുള്ളവരൊക്കെ വെളുപ്പിനെ ഇവിടെ തോടാൻ പോകേണ്ട രീതിയിൽ, 5 പോകേണ്ട രീതിയിൽ അവര് 2-3 ഒക്കെ വരുമ്പോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ചില ദിവസങ്ങളിൽ നല്ല തിരക്കാണല്ലേ?
0: അതെ, രാത്രി പകലത്തെക്കാളും തിരക്കാണ്. വെളുപ്പിനെയാണ് തിരക്ക്. കർണാടകത്തിൽ നിന്ന് വരുന്നവരാണ് ആ ടൈം കൂടുതലായിട്ട് വരിക. അവര് ഇപ്പം പിന്നെ നമ്മുടെ കാപ്പിയൊക്കെ കുടിക്കാൻ തുടങ്ങി, മുളയരി പായസം കുടിക്കുന്നുണ്ട്.
1: എങ്ങനെയുണ്ട് അവരുടെ പ്രതികരണം?
0: ഹാപ്പിയാണ്, ഹാപ്പിയാണ്.
1: എത്ര പേരാണ് നിങ്ങൾ ഒരേ സമയം ഇവിടെ ഉണ്ടാവുക?
0: ഞങ്ങള് 4 ഇവിടെ ഉള്ളത്. പകല് 2, നൈറ്റ് 2
1: മാറി മാറി നിൽക്കും.
0: മാറി മാറി നിൽക്കും.
1: ഉത്സവം കഴിയുന്നവരെ ഇങ്ങനെ തുടർച്ചയായി ഉറക്കൊഴിഞ്ഞാൽ അതും ഒരു വിഷയമാവും.
0: ഇതൊരു വിഷയമാണ്.
1: അപ്പൊ ഇവിടെ തന്നെയാണ് ഉറങ്ങുന്നത്? പ്രത്യേകമായി താൽക്കാലികമായി കെട്ടിണ്ടാക്കിയ ഒരു ഷെഡാണ്.
0: ഉറങ്ങാൻ അപ്പുറം സൗകര്യമുണ്ട്. നമ്മൾക്ക് ഇതിന് ഷെഡ് അത്ര സുരക്ഷിതത്താഴാത്തതുകൊണ്ട് നമ്മള്
1: വില കൂടി ഐറ്റംസ് ആണ് നിങ്ങൾ
0: ഐറ്റംസ് ആണ്. നമ്മളെല്ലാം മില്ലറ്റ് ഐറ്റംസ് ആണ്, അതുകൊണ്ട് വിലയുള്ളതായത് നമ്മൾ ഇവിടെ നിൽക്കുകയാണ്.
1: അങ്ങനെ മാറി മാറി നിന്ന് ഇടക്ക് പോയി ഉറങ്ങി ക്ഷണം തീർത്ത് വരും. നിങ്ങൾ കൂടെ ഉള്ളവരുടെ പേര്?
0: കൂടെ ഉള്ളവര് പിന്നെ റസിലി, നന്ദന. അങ്ങനെ
1: കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ആളുകളിലേക്ക് നിങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എത്താൻ സാധിക്കട്ടെ. റേഡിയോ മലബാറും നിങ്ങളെ എല്ലാ അർത്ഥത്തിലും പിന്തുണക്കുകയാണ്, എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഇഷ്ടഗാനം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആവശ്യപ്പെട്ടോ?
0: പഴയ
1: പാട്ടിനോടാണ് കൂടുതൽ
0: ഇഷ്ടം.
1: അപ്പൊ പഴയ കാലത്തെ ഒരു പാട്ട്. പാട്ട് പാടുമോ?
0: പാട്ട് പാടൂല.
1: നിങ്ങളെ കുടുംബശ്രീയിലൊക്കെ നല്ല നല്ല കലാകാരികളൊക്കെ ഉണ്ടാവുമല്ലോ?
0: കുടുംബശ്രീയിലൊക്കെ കലാകാരികളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും അല്ലാതെ ഞാൻ എനിക്ക് എല്ലാത്തിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കും. പാട്ടിലൊന്നും വലിയ കഴിവൊന്നും ഇല്ലെങ്കിൽ
1: ഓക്കെ. ഞങ്ങൾ എന്തായാലും ഒരു ദിവസം നിങ്ങളെ കുടുംബശ്രീയിലേക്ക് വരുന്നുണ്ട്. കുടുംബശ്രീ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങളെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞോളൂ.
0: 97-45-41-82-55.
1: ഓക്കെ,
0: ഈ നമ്പറിലേക്ക് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഐറ്റംസ് വേണമെങ്കിൽ ഈ നമ്പറിലേക്ക്
1: തീർച്ചയായും വിവരം കൂടി നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കാം. അപ്പോൾ കൂടുതൽ ഐറ്റംസ് ഏതൊക്കെ ഐറ്റംസാണ് പ്രധാനമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത്?
0: തന്നെ ചാമ വരക, ബ്ലാക്ക് റൈസ്, റെഡ് റൈസ്, അതുപോലെ ഒരുപാട് ഐറ്റംസ് മില്ലറ്റുണ്ട്. ഇതെല്ലാം അവലുകളുണ്ട്.
1: ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസ് കാണുന്നുണ്ടല്ലോ.
0: അത് ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക,
1: ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നതാണോ?
0: ഞങ്ങൾ കുടുംബശ്രീക്കാർ തന്നെ
1: ചെയ്യുന്നതാണ്.
0: അതുപോലെ പ്രകൃതി ദാസമിനി, ഇതൊക്കെ നമ്മള് നമ്മുടെ കുടുംബശ്രീക്കാർ തന്നെ രാമിച്ച പേരെല്ലാം
1: ശേഖരിച്ചിട്ട് പാക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നല്ല രീതിയിലുള്ള കച്ചവടം നടക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം. ആദ്യത്തെ വർഷത്തെ ശ്രമം വിജയകരമാണ് എന്നാണ് നിങ്ങൾ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും വർഷങ്ങളിലും കൂടുതൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. വരും വർഷങ്ങളിലും നിങ്ങളെ ഇവിടെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കൊട്ടിയൂരിലെ പാർക്കിംഗ് ഏരിയയിൽ ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് ഭക്തർ, അവർക്കിടയിൽ ഒരു കച്ചവട സ്ഥാപനം, ഒരുപാട് നല്ല നല്ല വസ്ത്രങ്ങൾ നമ്മുടെ ഭക്തർക്ക് സെലക്ട് ചെയ്യാൻ അവസരമൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കച്ചവട സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു തുണിക്കടയിലാണുള്ളത്. അവിടെ ചിറ്റൂരുകാരനായ ഒരു ചേട്ടനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. പേരെന്തായിരുന്നു?
2: വെങ്കടേഷ്.
1: ഇവിടെ കൊട്ടിയൂരിൽ വന്നിട്ട് എത്ര ദിവസമായി?
2: ഇന്നലെ വന്നേയുള്ളൂ.
1: ഇന്നലെ വന്നതേ ഉള്ളൂ. നേരത്തെ കൊട്ടിയൂരിൽ വന്നിട്ടുണ്ടോ?
2: പോയ വർഷം
1: വന്നിട്ടുണ്ടായിരുന്നു. ചിറ്റൂരാണ് വീട് അല്ലേ?
2: ചിറ്റൂർ
1: എന്ന പേരിൽ നമ്മൾ നേരത്തെ അറിയുന്നുണ്ട്. ചിറ്റൂരിൻ്റെ പ്രത്യേകത എന്താ? നമ്മളെ നാടിൻ്റെ പ്രത്യേകത എന്താ?
2: മലമ്പുഴ ഡാം, പാലക്കാട്, അങ്ങനെയൊക്കെ തന്നെ പ്രത്യേകത, വേറെ ഒന്നും പ്രത്യേകത ഇല്ല.
1: അതിനോടൊക്കെ ചേർന്ന് പറയുന്ന പേരാണ് ചിറ്റൂര്.
2: അതെ അതെ, പാലക്കാട് ചിറ്റൂര് പറയും.
1: ചിറ്റൂര്. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് കുറേ വർഷമായ?
2: ഞാൻ വന്ന് പണിക്കാരനാണ്. ബിസിനസ്സിൽ അവർ വന്നിട്ട് 10-15 വർഷം മേലെയായി.
1: നിങ്ങൾ ഇതിന്റെ
2: നേരത്തെ
1: എന്തായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്?
2: നമ്മുടെ ജോലി വന്ന് വീട്ടിലെന്നെ കൈത്തറി വസ്ത്രം.
1: നിങ്ങൾ വീട്ടിൽ കൈത്തറി വസ്ത്രം നെയ്യുന്ന ആളാണ്?
2: പട്ടുസാരി
1: ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ആ മേഖലയിൽ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ്.
2: അതെ.
1: നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്?
2: അല്ല, അത് വേറെ, അത് പട്ടുസാരികളാണ്.
1: ആ പട്ടുസാരികളാണ്.
2: അത് ഇവിടെ ഒന്നും കച്ചവടം ചെയ്യാൻ
1: പറ്റില്ല. ഇവിടെ ഇപ്പൊ പ്രധാനമായിട്ട് ലുങ്കി, മുണ്ട്, തോർത്ത് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ. എങ്ങനെയുണ്ട് കച്ചവടം?
2: ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ.
1: ഇന്നലെ തുടങ്ങി. ഇന്നലെ നല്ല തിരക്കായിരുന്നല്ലോ.
2: ഇന്നലെ ഞാൻ കണ്ടില്ല.
1: കണ്ടില്ല. ഇന്ന് രാവിലെ നിങ്ങൾ തുടങ്ങിയത്?
2: ഓക്കെ. അവര് മിന്നാമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്കറിയില്ല.
1: ഓക്കെ. അപ്പൊ ഇനി ഉത്സവം കഴിയുന്നവരെ ഇവിടെ തന്നെ കാണും?
2: ഉത്സവം കഴിയുന്നവരെ ഇവിടെ തന്നെ.
1: എവിടെയാ ഉറക്കം? ഇവിടെ തന്നെയാണ്.
2: റൂമുണ്ട്.
1: റൂമുണ്ട്. ഇവിടെ ഒറ്റ കാണും? ഇപ്പോ
2: ആളുണ്ട്, പുറത്തു പോയിരിക്കാണ്.
1: പുറത്തു പോയിരിക്കാണ്.
2: സ്ഥാപനമുണ്ട് അപ്പുറത്ത്.
1: ഓക്കെ.
2: അവിടെയും കൂടെ ആള് അവര്
1: മാറി മാറി വരും. കൊട്ടിയൂരിലെ ഉത്സവത്തിന് നേരത്തെ
2: വന്നിട്ടുണ്ടോ?
1: ഉത്സവ സമയങ്ങളിൽ ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
2: വള്ളിയൂർക്കാവ് പോകും, ഓരോ സ്ഥലങ്ങള്
1: അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഉത്സവം കഴിഞ്ഞ് നേരെ തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞാല് വീണ്ടും നിങ്ങളെ പണി തുടങ്ങും. പണി തുടങ്ങും. വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടില് ഭാര്യ, അമ്മ, മകൻ.
1: അവരുടെ പേരെന്താ പറയുക?
2: ഭാര്യയുടെ പേര് വനിതാ മണി, മകന്റെ പേര് നവനീത കൃഷ്ണ, അമ്മയുടെ പേര് അനസൂയ.
1: അനസൂയ.
2: അനസൂയ.
1: അപ്പോ ഒഴിവ് സമയത്ത് എന്താ ചെയ്യാം?
2: ഒഴിവൊന്നുണ്ടാവില്ല, നമുക്ക് എപ്പോഴും
1: പണിയുണ്ടാവും. പണിയുണ്ടാവും.
2: 24 മണിക്കൂറും പണിയുണ്ടാവും. അങ്ങനെ ലീവ് പറഞ്ഞാൽ അങ്ങനെ ഒന്നും.
1: വീട്ടിലെ സഹായത്തിന് മറ്റുള്ള ജോലിക്കാരൊക്കെ ഉണ്ടോ?
2: ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കന്നെ, ഭാര്യ ചെറിയ ചെറിയ ഹെൽപ്പ് ചെയ്യും.
1: കുടുംബക്കാരൊക്കെ ഇതേ ജോലി ചെയ്യുന്നവരാണോ?
2: അതെ.
1: ആണ്. തൊട്ട് തൊട്ട് കുടുംബ വീടുകളൊക്കെ ഉണ്ടാവും.
2: എല്ലാം ഉണ്ട്.
1: അപ്പൊ എല്ലാവരും ഈ ഒരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലാണ് നിങ്ങള്?
2: ദേവാംഗപുരം. ദേവാംഗപുരം ചിറ്റൂരി.
1: ഈ പട്ടുനൂൽ വസ്ത്രങ്ങൾ നെയ്യുന്ന പ്രദേശമാണ്.
2: കോട്ടൺ സാരികള് എല്ലാം ഉണ്ടാകും.
1: അങ്ങനെ നെയ്തുണ്ടാക്കുന്ന ഒരു ഗ്രാമത്തിലാണ് നിങ്ങൾ. ഓക്കെ. നമ്മുടെ ഈ റേഡിയോ മലബാറിൽ ഈ പരിപാടിയുടെ ഭാഗമായി നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിക്കും. ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് നമുക്ക് കേൾക്കാം. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്?
2: ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ
1: ഏത് പാട്ട് വേണമെങ്കിലും പറഞ്ഞോളൂ. പഴയ പാട്ടുകളോട് താല്പര്യമാണ്?
2: എല്ലാ പാട്ടുകളോടും താല്പര്യം. തമിഴ്, മലയാളം,
1: എല്ലാത്തിനോടും താല്പര്യമാണ്.
2: എല്ലാത്തിനോടും താല്പര്യം. വീട്ടില് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതൊക്കെ തന്നെ. ടിവിയിൽ
1: പാട്ട്
2: കേട്ടുകൊണ്ടിരിക്കും.
1: അപ്പൊ നമുക്ക് നിങ്ങളെ ഗ്രാമത്തിലേക്കൊക്കെ ഒന്ന് വന്ന് ആ നെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം എന്ന് വെച്ചാൽ
2: വരാമല്ലോ.
1: അതിലേക്ക് അവിടെ എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എങ്ങനെയാ?
2: ഏറ്റവും എളുപ്പമുള്ള വഴി പറഞ്ഞാൽ പാലക്കാട് വന്നിറങ്ങാം. പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡ് ഉണ്ട്. ചിറ്റൂര്.
1: ചിറ്റൂര്.
2: ചിറ്റൂര് പറഞ്ഞ് ഇറങ്ങാം. അവിടെ വന്ന് ചോദിച്ചാൽ അറിയാം. ഓട്ടോകാരൻ ചോദിച്ചാൽ
1: ദേവാംഗപുരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നെയ്ത്ത് ഗ്രാമത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തിക്കും. ഓക്കെ. പലപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, റേഡിയോ മലബാറിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് എപ്പോഴെങ്കിലും നിങ്ങളെ ഗ്രാമത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് നിങ്ങളെ ഗ്രാമത്തിലേക്ക് വന്ന് ആ ഗ്രാമത്തെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട് ഒരിക്കൽ.
2: ഓക്കെ.
1: അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം, ഒരു പാട്ട്?
2: ഇപ്പൊ
1: ബിസിനസ് ആണ് മനസ്സിലുള്ളത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ വന്ന് കയറിയിട്ട് നിങ്ങളോട് ഒരു പാട്ട് ചോദിക്കുന്നത്. അപ്പൊ ആരായാലും പെട്ടെന്ന് ചോദിക്കുമ്പോ എല്ലാവരുടെയും അവസ്ഥ അതാണ്.
2: പാട്ട്
1: കലയോടൊക്കെ താല്പര്യമുള്ള ആളാണ്. നിങ്ങളൊരു കലാകാരനാണല്ലോ. ഈ നെയ്ത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരനാണല്ലോ.
2: ഒരുപാട് വർക്കുകളും വരും.
1: അതെ അതെ,
2: കൃഷ്ണൻ വരുന്ന പോലെ വർക്കുകൾ വരും.
1: അതൊക്കെ നെയ്തെടുക്കും. നമ്മളിപ്പോ ഒരു കൊത്തിയെടുക്കാനാണെങ്കിൽ പലകയില് നമുക്ക് സ്കെച്ച് ഇടാം, വരയുമ്പോ അതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ നെയ്തെടുക്കുമ്പോ എങ്ങനെ, ഇങ്ങനെ ഒരു സ്കെച്ച് എങ്ങനെയാ നിങ്ങൾ?
2: അത് അട്ടയുണ്ട്, അതില് ഡിസൈൻ അവര് ഓരോ അട്ടയും അടിച്ചു തരും. അതില് ഓരോ ഇഴ പോകുമ്പോൾ ആ ഡിസൈൻ അങ്ങനെയാ വന്നുകൊണ്ടിരിക്കും.
1: അങ്ങനെ
2: അത് കണ്ടാ അറിയുമ്പോ
1: അത് പറഞ്ഞാ മനസ്സിലാവില്ല, കണ്ടറിയണം അല്ലേ? ഓക്കെ, അങ്ങനെ കാണാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ. നമ്മൾ എന്തായാലും നിങ്ങളെ ചിറ്റൂരിലേക്ക് വരും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പൊ നിങ്ങളോട്
2: സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
1: കുത്താമ്പള്ളി
2: കേട്ടിട്ടുണ്ട്.
1: നിങ്ങളെ ഈ മേഖലയിലും പുതിയ തലമുറ ഇതില് താല്പര്യത്തോടു കൂടി വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇല്ല,
2: പുതിയ തലമുറ.
1: അപ്പോ ഒരു ഘട്ടം കഴിയുമ്പോ ഇതൊക്കെ
2: അങ്ങനെ
1: വലിയ വലിയ കമ്പനിയിലേക്ക് മാത്രമായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക്
2: വരും.
1: മിഷൻതരികളായി
2: മാറും.
1: ആ മിഷനില് തയ്ച്ചു വരുന്നതിനോട് കിടപിടിക്കാൻ നിങ്ങൾക്ക് ലാഭമില്ലാത്തൊരവസ്ഥയിലാണല്ലോ ഈ ഒരു മേഖല ഉള്ളത്. കാരണം നിങ്ങൾ നെയ്തെടുക്കുന്നതിന്
2: രൂപ കൊടുത്ത പട്ട് സാരിയെ കടയിൽ കിട്ടും, പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന സാരി ഒരു 10,000
1: വരും. അതാണ്, അതിനതിന്റേതായ ക്വാളിറ്റി ഉണ്ടാവുമെങ്കിൽ കൂടിയും
2: ക്വാളിറ്റി ഉണ്ടാവും.
1: നമുക്ക് നമ്മൾ വാങ്ങുന്നവർക്ക് അത് മനസ്സിലാവണമെന്നില്ല,
2: മനസ്സിലായവര് അത് വാങ്ങിക്കും. കൈത്തറിയാണോ ഡിസൈൻ വർക്കൊക്കെ നോക്കി വില കുറഞ്ഞ് കിട്ടിയാൽ മതി അങ്ങനെ വാങ്ങിക്കുന്നു.
1: അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മത്സരിക്കാൻ വലിയ പ്രയാസമുണ്ട്, കാരണം വലിയ വില വ്യത്യാസമുണ്ട്.
2: അതെ, നല്ല വില വ്യത്യാസം.
1: ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും കൂടുതൽ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് റേഡിയോ മലബാറിന് വേണ്ടി ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നമുക്ക് കേൾക്കാം.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ
2: ആയിരത്തി തൊള്ളായിരത്തി 1995 സുരേഷ് ഗോപിയെ നായകനാക്കി ജയരാജ് സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഹൈവേ. ഒരു ബോംബ് സ്ഫോടനത്തിന് പിന്നിലെ സത്യങ്ങൾ അന്വേഷിക്കാൻ എത്തുന്ന റോ ഓഫീസറുടെ വേഷത്തിലാണ് സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ എത്തിയത്. തിരക്കഥ സാബ് ജോണിന്റെയും നിർമ്മാണം പ്രേംപ്രകാശുമാണ് നിർവഹിച്ചത്. ഹൈവേ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനങ്ങൾ രചിച്ചത്. ഒരുതരി കസ്തൂരി, ഡോൾ ഡോലക് തുടങ്ങിയ ഗാനങ്ങൾ അക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഇതിലെ ഗാനങ്ങളാണ്. ചേബ് ഖാലിദും കെ എസ് ചിത്രയും മൽഗുഡി ശുബിയും മനോയും സംഗീത സജിത്തും സുരേഷ് പീറ്റേഴ്സും സ്വർണലതയുമാണ് ഗാനങ്ങൾ ചിത്രത്തിന് വേണ്ടി ആലപിച്ചത്. 6 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ആദ്യ ഗാനം സുരേഷ് പീറ്റേഴ്സ് ആലപിച്ചതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കിടേഷാണ് ഈണമൊരുക്കിയത്.

സുരേഷ് ഗോപി, ശ്രീധർ പ്രസാദ്, മഹേഷ് അരവിന്ദ്, ഭാനുപ്രിയ, മീര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. വിജയരാഘവൻ, ബിജുമേനോൻ, ജനാർദ്ദനൻ എന്നിവരും പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. മനോ, ചിത്ര എന്നിവർ ആലപിക്കുന്നു. അടുത്ത ഗാനം SP വെങ്കിടേഷാണ് സംഗീതമൊരുക്കിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്.

30 കോളേജ് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ഒരു ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാനായി ശ്രീധർ പ്രസാദ് എന്ന റോ ഓഫീസർ രഹസ്യമായി ഉടുമ്പൻചോലയിൽ എത്തുന്നു. അവിടെ മഹേഷ് അരവിന്ദ് എന്ന പേരിൽ ഒരു പ്ലാനറായി അഭിനയിക്കുന്ന അദ്ദേഹം ഭാനുപ്രിയ വേഷമിടുന്ന മീര എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. തുടർന്ന് ഈ ബോംബ് സ്ഫോടനത്തിന് പിന്നിലെ വൻ ഗൂഢാലോചനകളും ശങ്കർദേവ് റാണ എന്ന വില്ലനെയും സുരേഷ് ഗോപിയുടെ കഥാപാത്രം എങ്ങനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നു എന്നതാണ് ചിത്രത്തിന്റെ കാതൽ. കേൾക്കാം മാൽഗുഡി ശുഭയും സംഗീത സജിത്തും ആലപിച്ച ഗാനം.

ഉടുമ്പൻചോലയിൽ നിന്നുള്ള ഒരു പ്ലാന്ററായ മഹേഷ് അരവിന്ദ് എന്ന പേരിലാണ് ശ്രീധർ പ്രവർത്തിക്കുന്നത്. അന്വേഷണത്തിനിടെ താൽക്കാലിക വസതിയായ വിന്റർ ഗ്രീൻ എന്ന ടൗൺഷിപ്പ് തിരഞ്ഞെടുക്കുന്നു. ക്രിമിനൽ അന്വേഷണത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്ന എ സി പി

അന്വേഷണം പുരോഗമിക്കുമ്പോൾ ബോംബ് സ്ഫോടനത്തിന് പ്രദേശത്ത് നടന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു ശൃംഖലയുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ബദാപൂർ ബഹിരാകാശ ഗവേഷണ സംഘടനയിലെ ശാസ്ത്രജ്ഞനായ ഗുഹൻ മേനോന്റെ തിരോധാനം ഉൾപ്പെടെ അദ്ദേഹം പിന്നീട് കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തുന്നുണ്ട്. പൊതുമുന്നണിയിലെ ഒരു സ്ഥാപിത ബിസിനസ്സുകാരനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ശങ്കർദേവ് റാണ യഥാർത്ഥത്തിൽ ഒരു രാജ്യദ്രോഹിയും മയക്കുമരുന്ന് രാജാവുമാണെന്ന് വെളിപ്പെടുത്തുന്നു. ശ്രീധർ പ്രസാദും അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനായ മൂർത്തിയും ഒടുവിൽ കേസുകൾ പരിഹരിക്കുകയും ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്തതിന് ശങ്കർദേവ് റാണയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി സ്വർണലതയും സംഘവും ആലപിച്ച ഗാനമാണ്.

0: ഇന്ന് ഗാനതരംഗത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജയരാജ് ചിത്രമായ ഹൈവേയിലെ ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ചേബ് ഖാലിദും കെ എസ് ചിത്രയും മൽഗുഡി ശുബിയും മനോയും സംഗീത സജിത്തും സുരേഷ് പീറ്റേഴ്സും സ്വർണലതയുമാണ് ഗാനങ്ങൾ ചിത്രത്തിന് വേണ്ടി ആലപിച്ചത്.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

0: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത മോഹനും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 27, ഹിജറാവർഷം 1447, ദുൽഹജ് 24, ശകവർഷം 1948, ജ്യേഷ്ഠം 20, 2026 ജൂൺ 10, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.